0: റിക്കവറി നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 മന്ത്സിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യണം.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശാ വർക്കേഴ്സിന്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പൊ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതി.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. നേപ്പാളിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ 160 പേർ മരിച്ചതായി സൂചന. 130 ഇന്ത്യൻ പൌരന്മാരടക്കം 750 പേരെ കാണാതായതാണ് റിപ്പോർട്ട്. ടിബറ്റ് അതിർത്തിക്ക് സമീപം റാസുവ മേഖലയിൽ ഫോട്ടേകോഷി നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ദുരന്തബാധിത മേഖലകളിൽ നിന്നും ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 93 പേരെ രക്ഷപ്പെടുത്താനായി. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ടിബറ്റിലെ കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസാരിച്ചു. അതിർത്തി മേഖലകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ദുരിതാശ്വാസ രക്ഷാസംഘങ്ങൾക്കുമൊപ്പം NDRFനെ നിയോഗിച്ചതായി അമിത് ഷാ അറിയിച്ചു. വിദേശ സഞ്ചാരികളും നേപ്പാൾ പൌരന്മാരും കാണാതായവരിലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, മലേഷ്യ, ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ് തുടങ്ങിയ വിവിധ രാജ്യക്കാരാണ് കാണാതായ വിദേശികൾ. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും ലഭ്യമാക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800 425 3939 വിദേശത്തു നിന്നും മിസ്ഡ് കോളായി +1 9 1 8 8 0 2 0 1 2 3 4 5 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹി NRK വികസന ഓഫീസറെ ചുമതലപ്പെടുത്തി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. +9779851631 ആറ് 8 0 7 +9779851

1070700 എന്നീ നമ്പറുകളിൽ സഹായത്തിന് ബന്ധപ്പെടാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ഗവൺമെന്റുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. നേപ്പാളിലെ പ്രളയ സാഹചര്യം സംസ്ഥാന ഗവൺമെന്റ് നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി അറിയിച്ചു. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ പ്രളയത്തിൽ നിരവധി ജീവൻ പൊലിയുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തതിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖം അറിയിച്ചു. ദുരന്തബാധിത മേഖലകളിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കും യു എൻ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും സെക്രട്ടറി ജനറലിന്റെ വക്താവ് അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച ഗുട്ടറസ് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും പറഞ്ഞു. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും രണ്ട് വീതം കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. കായിക മേഖല, യുവനേതൃത്വം, പൌര ഉത്തരവാദിത്തം, സന്നദ്ധ സേവനം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം തുടങ്ങിയ വിവിധ തലങ്ങളിലൂന്നിയാണ് പരിപാടി. രാജ്യത്തെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ചർച്ചകളിൽ യുവജനങ്ങളെ ഭാഗമാക്കുന്നതിനൊപ്പം കായിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ യുവാക്കൾക്ക് നേരിട്ട് പരിപാടി വേദിയൊരുക്കും. രാജ്യത്ത് കായികക്ഷമതയും അച്ചടക്കവും ഉറപ്പാക്കി യുവാക്കളുടെ അഭിലാഷങ്ങൾ ദേശീയ വികസന അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവാക്കുകയെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ സംവാദം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം, സുതാര്യമായ നികുതി നയങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയെ എടുത്തുകാട്ടി കനേഡിയൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ടൊറന്റോയിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ക്ലീൻ ടെക്നോളജി, ഊർജ്ജ സംഭരണം, എയ്റോസ്പേസ്, നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയം പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ കോട്ടയം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. അർബുദവാദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 67 വയസ്സായിരുന്നു. കോട്ടയത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം സിവിൽ സർവീസിലെത്തുന്നത്. 1986 ബാച്ചിൽ ഒറീസ കേഡറിൽ നിയമിതനായ അദ്ദേഹം പിന്നീട് പാലക്കാട്ടും പാലായിലും സബ് കളക്ടറായും കോട്ടയം ഇടുക്കി ജില്ലാ സബ് കളക്ടറായും സേവനമനുഷ്ഠിച്ചു. PH കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു PH കുര്യനെന്ന് VD സതീശൻ പറഞ്ഞു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഭരണനിർവഹണത്തിലും IT വ്യവസായ നയരൂപീകരണങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. പുലർച്ചെ കോഴിക്കോട്ട് അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴുപ്പിലങ്ങേടിന്റെ സംസ്കാരം നാളെ രാവിലെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് പൊതുശ്മശാനത്തിൽ നടത്തും. ഇന്നലെ വൈകിട്ട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മുഴുപ്പിലങ്ങാട്ടെ വീട്ടിലെത്തിക്കും. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് TK ദാമോദരൻ എന്ന TKD മുഴുപ്പിലങ്ങാട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കടൽക്കാക്ക, പെരുന്തച്ചൻ, ഒരു വിലക്ക് എന്നീ ചലച്ചിത്രങ്ങളിലും ടെലിഫിലിമുകളിലും സീരിയലുകളിലും അഭിനയിച്ച അദ്ദേഹം ആകാശവാണിക്കും ദൂരദർശനും വേണ്ടി നിരവധി രചനകൾ നിർവഹിച്ചിട്ടുണ്ട്.
വരും മാസങ്ങളിൽ സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്നും ഘട്ടംഘട്ടമായി കൃത്യമായ

0: സൂത്രണത്തോടെ സവാള വിപണിയിൽ ഇറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കൾ ഒരുക്കുന്നത്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ ഹരിശങ്കർ ആന്റ് ടീമിന്റെ ഓർക്കസ്ട്രയും ബിജുല ബാലകൃഷ്ണന്റെ കൊച്ചുപുടിയും അരങ്ങേറും. ബട്ടറോഡ് ബീച്ചിൽ എം എസ് ബാബുരാജൻ മെഹഫിൽ, നാട്ടുവെളിച്ചം ഗാനമേള എന്നിവയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. ടൗൺഹാളിൽ നാടകോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് അഭിനയ തിയേറ്റേഴ്സിന്റെ മിത്രൻ പട്ടേരി എന്ന നാടകം അവതരിപ്പിക്കും. മാനാഞ്ചിറയിൽ ജിംനാസ്റ്റിക്സ്, ഒപ്പന, ചാക്യാർ കൂത്ത്, മ്യൂസിക് ബാൻഡ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കുറ്റിച്ചിറയിലെ വേദിയിൽ വനിതാ ഓർക്കസ്ട്ര അരങ്ങേറും. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിലെ തെരുവോര വിപണികളിൽ മാലിന്യം മേയർ പി ഇന്ദിരയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വഴിയോര കച്ചവടം അവസാനിച്ച ശേഷമാണ് മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണത്തിൽ പങ്കാളികളായത്. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബി എം കായൽ ജലോത്സവം ഉച്ചയ്ക്ക് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കെ പി നൌശാദലി എം എൽ എ അധ്യക്ഷനാവും. മലപ്പുറം കോട്ടക്കുന്നിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക പരിപാടികൾ ഞായറാഴ്ച സമീപിക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറബ് മാലിന്യ സംസ്കരണ ഫാക്ടറി മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റാമെന്ന് സമരസമിതിയും ഫ്രഷ് കട്ട് ഉടമകളും തമ്മിൽ ധാരണയായതായി പി കെ ഫിറോസ് എം എൽ എ പറഞ്ഞു. സമരസമിതിക്കെതിരെ കമ്പനി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും തീരുമാനമായി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്. നിലവിൽ കമ്പനി അടച്ചുപൂട്ടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് എംഎൽഎമാരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിലേക്ക് വഴി തുറന്നത്. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ശിവഗിരിയിൽ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 119,520 14,940 രൂപയാണ് ഗ്രാമിന്. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റ് ഇന്ന് രണ്ട് മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. പി എസ് എ ബുഡാപെസ്റ്റ് സ്കോഷ് ഓപ്പണിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയും വേലവൽ സെന്തിൽകുമാറും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഈജിപ്തിന്റെ മുഹമ്മദ് എൽ ഷെർബിനിയെ 3-1 എന്ന സ്കോറിനാണ് ചോട്രാനിയെ തോൽപ്പിച്ചത്. മലേഷ്യയുടെ എൻ യോങ് കോങ്ങിനെ എതിരില്ലാതെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ സെമിയിലെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്ര പാടിയത്. ചിത്രം ദേവ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: ഹലോ പ്രിയ ഗീതം.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
5: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളിയാ.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സുജാത പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ദേവരാഗം.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
5: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഹരിഹരനും ചിത്രയും പാടിയത്, ചിത്രം സൊല്ലാമലേ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: അടുത്ത ഗാനം ഹരിഹരനും ചിത്രയും പാടിയത്. ചിത്രം തുള്ളാതെ മനവും തുള്ളും.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ

0: ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഇന്ത്യൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ നിർമ്മാണം എന്നിവയിൽ ഇന്ത്യ ജപ്പാൻ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ജപ്പാൻ സന്ദർശനം. ഒസാക്ക, നഗോയ എന്നിവിടങ്ങളിലെ പ്രമുഖ ബിസിനസ് നേതാക്കളുമായും ഭരണാധികാരികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കണ്ടെയ്നർ തുറമുഖമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ 172nd തിരുജയന്തി ആഘോഷം നാളെ ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളോടെ നടക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാമെന്ന് സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ ധാരണയായതായി PK ഫിറോസ് MLA. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ഇരുവരും ധാരണയിലെത്തിയത്. പുലർച്ചെ കോഴിക്കോട്ട് അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ സംസ്കാരം നാളെ രാവിലെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പൊതു ശ്മശാനത്തിൽ. ഇന്ന് വൈകിട്ട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുഴപ്പിലങ്ങാട്ടെ വീട്ടിലെത്തിക്കും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് ചെമ്പൻതൊട്ടിയിൽ കഴിഞ്ഞ ദിവസം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെടുത്തു. മുതുകാട്ടിൽ സജിയാണ് മരിച്ചത്. സ്വർണവില പവന് 560 രൂപ താഴ്ന്ന് 119,520 രൂപയിലെത്തി. 14,940 രൂപയാണ് ഗ്രാമിന്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിച്ചു. നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 282 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി. എന്നും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഓണപ്പാട്ടുകൾക്കൊപ്പം ചേർത്തുവെക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ കൂടി ഞങ്ങൾ ഓണസമ്മാനമായി അവതരിപ്പിക്കുന്നു. മനസ്സിലെ പൂക്കൂട. ഇളവേലിൽ കുളിച്ച് കോടിയണിഞ്ഞ് മുടികോതി നിൽക്കുന്ന ചിങ്ങപ്പെണ്ണിന് എന്തൊരു ചേലാണ്! ഇത്തവണത്തെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര, എ.എം. ദിലീപ് കുമാർ എന്നിവരാണ്. മഴമാറിയ മാനം പുഞ്ചിരിച്ചു. ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീജു ചന്ദ്രദാസ്. സംഗീതം പ്രേംകുമാർ വടകര. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം. ശ്രീദാ.

ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ശ്രാവണം. ചിങ്ങത്തേരേറി വന്ന ശ്രാവണത്തെ വർണ്ണിക്കുന്ന തൂവെള്ളി ചിലമ്പിട്ട് എന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് വത്സൻ അഞ്ചാംപീടിക. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രേവതി ശിവകുമാർ.

ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മലയാള നാളുകളെ കോർത്തിണക്കിയ ഒരു ഗാനമാവാം ഇനി. പൂരാടം വരവേറ്റു പൂരുട്ടാതിയെ. ഗാനരചന രാമകൃഷ്ണൻ വാണിയമ്പാറ. സംഗീതം

കൂമണം ചൊരിഞ്ഞുവന്ന് പൊന്നോണക്കാറ്റിന്റെ കുളിരേകുന്ന ഒരു ഗാനമാവാം ഇനി. പൂപ്പൊലി പാടി പൂക്കളം തീർക്കാനെന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് ലതാ ജനാർദ്ദനൻ. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രതീഷ് പല്ലവി.

പൂക്കളിലുമ്മ വെച്ച് പറന്നുപോകുന്ന പൂത്തുമ്പികളും നാണത്താൽ മുഖം തൊടുത്ത തെച്ചിയും ചിരിതൂകുന്ന തുമ്പയും കതിരണിഞ്ഞ് കുളിരിൽ മുങ്ങിയ പാടവും എല്ലാം മാവേലി മന്നനെ എതിരേൽക്കാൻ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഓണക്കാഴ്ചകൾ തന്നെ. മാമലകൾ പൊന്നണിഞ്ഞു ചിങ്ങം വന്നു. രാജേഷ് ആർ ബാബു എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര. പ്രീജ പ്രദീപ് ഈ ഗാനം ആലപിക്കുന്നു.

ഓണത്തപ്പനെ വരവേൽക്കാൻ ചുണ്ടിൽ മന്ദസ്മിതവുമായി കുണുങ്ങി നിൽക്കുന്ന ഓണനിലാവിനെ കണ്ടപ്പോ കവിഭാവന വരികളിലേക്ക് മാറി. ഓണനിലാവേ മഴനിലാവേ എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ലതാ പ്രദീപ് എളമ്പാറ. സംഗീതം നൽകിയത് എ എം ദിലീപ് കുമാർ. ആലാപനം അശ്വിനി അനീഷ്.

ഓണം എന്നും ഓർമ്മകളുടെ ഉത്സവം കൂടിയാണ്. അപ്പൂപ്പൻ താടിക്കൊപ്പം പാറി നടന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ ഓർമ്മകൾ, തൊട്ടാൽ വാടി പോലെ ഒതുങ്ങിയ കൗമാരത്തിൽ നിന്നും ഓണനിലാവിനെ പ്രണയിച്ച കുളിരുള്ള കൗമാരത്തിലേക്കുള്ള കൂടുമാറ്റം, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴിമാറിയ യൗവനത്തിലേക്കു കടന്നപ്പോൾ എങ്ങോ പോയി മറഞ്ഞ പ്രണയിനിയെക്കുറിച്ച് ഓർക്കുന്ന പിന്നീടുള്ള കാലം, ജീവിത നാൾവഴികളിലെ ഒരായിരം ഓർമ്മകൾ പലവർണ്ണ പൂക്കളായി ചേർത്ത് വെച്ച് ഓർമ്മപ്പൂക്കളം ഒരുക്കിയപ്പോൾ അത് മനോഹരമായ ഒരു ഓണപ്പാട്ടായി മാറി. മനസ്സിലെ പൂക്കൂട കുടഞ്ഞു കുടഞ്ഞെടുത്ത് ഓർമ്മതൻ പൂക്കളമൊരുക്കി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മട്ടന്നൂർ ശ്രീജിത്ത്, സംഗീതം പ്രേംകുമാർ വടകര, എ പി അനിൽകുമാർ ഈ ഗാനം ആലപിക്കുന്നു.

സമൃദ്ധിയുള്ള ഓണക്കാലത്തിന്റെ വരവറിയിക്കാൻ പാടിയെത്തുന്ന ശ്രാവണപ്പെങ്കിലി പൂക്കൂടയേന്തി പൂന്നുള്ളാൻ പോയ കാലത്തിന്റെ മധുര സ്മരണകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോടി ചുറ്റി അമ്മ ചൊല്ലിയ മാവേലി കഥകൾ കേട്ട ഓർമ്മകൾ ചേർത്തുവെച്ച ഒരു ഗാനം ശ്രാവണപ്പൈങ്കിളി ശ്രുതി ചേർത്തുപാടി. ഗാനരചന രാഗാ പൂവത്തൂർ. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഷിജി രാജൻ കെ വി.

കോടിപ്പുടവഞ്ഞുറിഞ്ഞ് പുഞ്ചിരിക്കുന്ന ചെറുതുമ്പയും ഇലയിട്ട് വിളമ്പുന്ന നാട്ടുരുചികളും എല്ലാം ഓണത്തെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ തന്നെ. ഓണനിലാവ് അത്തപ്പൂക്കളമിട്ട മാനത്തെ മഴവില്ലിൽ കെട്ടിയ ഊഞ്ഞാലിൻ ആയത്തിലൊരു പാട്ട്, ഓണനിലാവൊളി ചിന്തും വാനവും. ഗാനരചന പ്രേമജനാർദ്ദനൻ, സംഗീതം പ്രേംകുമാർ വടകര, ഗാനം ആലപിക്കുന്നത് SR മായ.

0: മനസ്സിലെ പൂക്കുട. ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം തയ്യാറാക്കിയ പ്രത്യേക സംഗീത പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കിയവർ കീബോർഡ് സി എച്ച് നിത്യപ്രകാശ്, ജോബി കൊട്ടിയൂർ, തബല ബാബു വേലായുധൻ, ജനാർദ്ദനൻ കണ്ടോത്ത്, പുല്ലാങ്കുഴൽ ജോൺസൺ പുഞ്ചക്കാട്, പ്രമോദ് പാറപ്പുറം, ഗിറ്റാർ സി ആർ മനോജ് കുമാർ കണ്ണൂർ, അനീഷ് മെൻസിൽ, റിഥം കമ്പോസർ സന്തോഷ് കണ്ണൂർ, ലോറൻസ് അനിൽ രാജ്, ട്രിപ്പിൾ ഡ്രം മനോജ് കലാഭവൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എസ് ആർ മായ, സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, റിനേഷ് എൻ കെ, പി കെ രതീഷ്, ശ്രീജിത്ത് പാലയാട്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത്.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
0: റേഡിയോ ഹെൽത്ത്. ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
8: ആഘോഷം തുടങ്ങിയല്ലേ.
9: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
10: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
11: Elathooril prayapoorthiyagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
12: Ningal mayakkumarunnirediraayi അതിശക്തമായ നിലപാടെടുക്കണം.
13: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
14: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
15: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
14: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
16: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
17: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
16: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
18: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
19: ഹലോ പ്രിയ ഗീതം.
5: ൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
20: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
14: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
21: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4.

ഇന്ന് 12:40 ആരോഗ്യരീതിയിൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും എന്ന വിഷയത്തെ അധികരിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ 4-ാം ഭാഗം കേൾക്കാം. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജുപാൽ അവതരിപ്പിക്കുന്നു.

3 മണിക്ക് ശ്രാവണഹർഷം സംഗീതശില്പം ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു. മണിക്ക് ലവ് ഇൻ 70s 50 ആണ്ട് മുമ്പത്തെ ഒരു പ്രണയകഥ ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കും. 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം.

0: Originating in Tibet, the flood devastated several towns and villages, washing away critical bridges and crippling a dozen hydropower projects. Nepal Foreign Minister Shishir Khanal told the parliament that an earthquake hit the Tibet region at 8:37 a.m. local time yesterday, and the flash floods were reported 3 minutes later, suggesting a glacial outburst due to tremors which triggered the floods. Nepal's National Disaster Risk Reduction and Management Authority said the massive flood entered the Trishuli River through the Bhote Koshi in Timore, a border town in Reservoir District, due to the rock slide and swelling of the Lende River, situated along the Nepal-Tibet border. Prime Minister Narendra Modi spoke to his Nepalese counterpart Balendra Shah and assured him of all possible humanitarian assistance. India has dispatched the second tranche of 37.5 tons of humanitarian assistance and disaster relief material, medicines and food packets for Nepal. 9 NDRF teams have been deployed in Bihar and 1 in Uttar Pradesh to respond to any flood-like situation following the flash flood in Nepal. Addressing a press conference in New Delhi today, NDRF IG Narendra Singh Bundela said 1 NDRF team has been deployed in Kushinagar area near Gorakhpur in Uttar Pradesh. Bihar and Uttar Pradesh are on high alert after several districts in neighbouring Nepal were devastated by flash floods in the Gandak River system. Union Home Minister Amit Shah will visit Gujarat today. He will attend the 72nd convocation of Gujarat's Vidyapeeth and chair a review meeting regarding preparations for the upcoming Olympic and Commonwealth Games in Ahmedabad. Union Home Minister Amit Shah will begin his day by inaugurating the newly constructed Hethni Haveli Lake at Dudhala in Amreli district. In men's cricket, India remain in a strong position in the second and final test against Sri Lanka in Colombo despite rain threatening to disrupt the final day's play. Sri Lanka's Sonal Dinusha has brought up his half century, and along with Kesara Nuwanta is continuing to resist India's bowling attack. Sri Lanka have taken a 116-run lead on the fifth day till lunch. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് 31-ാം തീയതി രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവുക. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ 1, 2, 3 തീയതികളിൽ കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഡയറി പ്രൊമോട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC പാസായ 18-നും 45-നും ഇടയിൽ പ്രായമുള്ള പ്രാദേശിക വാസികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ 5 സെപ്റ്റംബർ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 3 സെപ്റ്റംബർ രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-427-0034 0499-427-0034 തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 സെപ്റ്റംബർ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0499-2346-027 0499-2346-027 കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. സോഷ്യൽ വർക്കിലോ സമാന വിഷയങ്ങളിലോ ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള 40 വയസ്സിൽ താഴെയുള്ളവർക്ക് 3 സെപ്റ്റംബർ മുമ്പായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാം. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജിൽ

BFA 1st ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 2 നടക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിസ്റ്റിലുള്ളവർ രാവിലെ 11 അകം റിപ്പോർട്ട് ചെയ്യണം. ഫോൺ

DCA കോഴ്സുകളിലേക്ക് ഫീസ് ഇളവോടെ അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30നകം അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0460220254 0460220254 സേവന വാർത്തകളാണ് കേട്ടത്.

എന്നൊരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജുപാൽ അവതരിപ്പിക്കുന്ന ചലച്ചിത്രഗാനങ്ങൾ. 2:15 തുടർ നാടകം, 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തൽസമയം. 3 മണിക്ക് ശ്രാവണഹർഷം, സംഗീതശില്പം ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു. 4 മണിക്ക് ലവ് ഇൻ 70s, 50 ആണ്ട് മുമ്പത്തെ ഒരു പ്രണയകഥ ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. ഷീല മധുവും സംഘവും അവതരിപ്പിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. സമയം 12:29:12. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല്, തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. വാർത്തകൾ വിശദമായി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ 300 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ലേറെ ആളുകളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനലാണ് ഇക്കാര്യം അറിയിച്ചത്. റാസുവ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ 162 മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഭോട്ടെ കോസി നദിയുടെ പോഷക നദിയായ ലിൻഡയിലേക്ക് മഞ്ഞു

0: മല വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാളിലെ മൂന്ന് ജില്ലകളിൽ പ്രളയം വലിയ നാശം വിതച്ചു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സദാ ജാഗരൂകരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല.
0: നേപ്പാളിലെ വിവരങ്ങൾ അറിയാൻ സംസ്ഥാന സർക്കാരിന്റെ 9471414947132417 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425399 വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ശ്രീനാരായണ ദാർശനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. മേയർ വി വി രാജേഷ് അധ്യക്ഷനാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികൾ. രാവിലെ 7 മണിക്ക് ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ലിജു നിർവഹിക്കും. വൈകിട്ട് 5-ന് ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചേന്തി ശ്രീനാരായണ പുരസ്കാരം എസ് എൻ ഡി പി ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റ് സി വിഷ്ണു ഭക്തന് മുഖ്യമന്ത്രി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. ലക്ഷദ്വീപിലും ഇന്നലെ വിപുലമായ ഓണാഘോഷങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാവു കുടുംബസമേതമെത്തി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് തുടക്കം കുറിച്ചു. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശ്ശിനിയിൽ ഓണത്തല്ല് അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്ന് വേട്ടക്കരിമൻ ക്ഷേത്രാങ്കണത്തിലാണ് അവിട്ടത്തല്ല് അരങ്ങേറുക. കിഴക്കുമുറി പടിഞ്ഞാറേമുറി ദേശക്കാരാണ് അവിട്ടത്തല്ലിന് അണിനിരക്കുന്നത്. തിരുവോണ നാളിൽ തല്ലുമന്ദത്ത് നടന്ന ഓണത്തല്ലിൽ ഒരു കുടി ഏഴുകുടി സമുദായങ്ങളിലെ യോദ്ധാക്കളാണ് കച്ചകെട്ടി ഇറങ്ങിയത്. പഴയകാവ് മൈതാനിയിൽ മണ്ണാടിയാർ വിഭാഗത്തിന്റെ ഓണത്തല്ലും അരങ്ങേറി. പല്ലശനിയിലെ ദേശവാസികൾ ശത്രുരാജാവിനെതിരെ യുദ്ധാരവം മുഴക്കി പടനയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓണനാളുകളിൽ

0: ഇവിടെ ഓണത്തല്ലും അവിട്ടത്തല്ലും നടക്കുന്നത്.
1: പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ഷെയ്ൻ നിഗം വിശിഷ്ടാതിഥിയാകും. ഈ മാസം 21 തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ ആരംഭിച്ച വാരാഘോഷത്തിനാണ് ബി എം കായൽ ജലോത്സവത്തോടെ സമാപനമാവുക. മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മാതൃക നാളെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് പൂക്കളം മാതൃക ഒരുക്കിയത്. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെയും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് എൽ എൽ പിയുടെയും നേതൃത്വത്തിലായിരുന്നു പൂക്കളം നിർമ്മാണം. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടപടികളിൽ ആട്ടവും പാട്ടുമായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശൂരിലെ കുമ്മാട്ടിക്കളി നാളെയാണ് അരങ്ങേറുക. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, ശ്രീരാമൻ, കൃഷ്ണൻ, ഗണപതി, കിരാതമൂർത്തി തുടങ്ങിയ പൊയ്മുഖങ്ങൾക്കൊപ്പം പുലിമുഖവും തെയ്യമുഖവും കാളമുഖവും ചില കുമ്മാട്ടികൾ അണിയാറുണ്ട്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരുക്കാറുണ്ട്. ശരീരം മുഴുവൻ പർപ്പടക പുല്ല് വെച്ച് കെട്ടിയാണ് കുമ്മാട്ടി വേഷമൊരുക്കുന്നത്. കുമ്മാട്ടിക്കളിയിൽ ഏറ്റവും പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട് കളി നടക്കുന്നത് തൃശൂർ കിഴക്കുംപാട്ടുകര, വടക്കുംമുറി, തെക്കുംമുറി വിഭാഗങ്ങളുടേത് കൂടിയാണ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഈ വർഷം മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനം. സമരസമിതിക്കെതിരെ ഫ്രഷ് കട്ട് ഫാക്ടറി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ അറിയിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 പോയിന്റ് താഴ്ന്ന 77,265-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് നഷ്ടത്തിൽ 24,158-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയും ഗ്രാമിന് 14,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി കണ്ണൂർ.
4: കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ആരോഗ്യദീപ്തി. സമർപ്പണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ 7.
5: പ്രശാന്ത സുന്ദരമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ ആരോഗ്യത്തിനേകാം പുത്തനുണർവ്.
6: കേശവതീരം ആയുർവേദ ആശുപത്രി 7 പി ഒ കണ്ണൂർ. സ്വച്ഛമായ ഗ്രാമാന്തരീക്ഷത്തിൽ പഞ്ചകർമ്മ കിടത്തി ചികിത്സാ സൌകര്യങ്ങൾ. എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
5: പതിറ്റാണ്ടുകളുടെ ആയുർവേദ പൈതൃകം.
6: ഫോർ മോർ ഡീറ്റെയിൽസ് 9037301131. വിസിറ്റ് കേശവതീരം ഡോട്ട് കോം.
7: ഉറക്കമില്ലായ്മയും മാനസിക സംഘർഷവും പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു. കൂടെ കവിതാനാഥ്.
8: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മള് ചെറുപ്പക്കാരില് വളരെയധികം ഉറക്കക്കുറവ് കണ്ടുവരുന്ന ഒരു സമയമാണല്ലോ. അപ്പം ഈ ഉറക്കക്കുറവ് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹോർമോണുകളെ പിന്നെ ആർത്തവ ചക്രത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടല്ലോ.

0: കുറിച്ചൊന്ന് പറയാമോ?
1: ഉറക്കം വളരെ വളരെ അത്യാവശ്യമാണ്. ഒരു 6 മണിക്കൂർ തൊട്ടിട്ട് 8 മണിക്കൂർ വരെ ഉറക്കമാണ് ഒരു മനുഷ്യന് വേണ്ടത്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളിലും എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. 6 മണിക്കൂറിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അത് കൂടുതലായാലും ബാധിക്കും, ഓവർ സ്ലീപ്പും ബാധിക്കും. ഉറക്കം
0: കൂടിയാലും അങ്ങനെയാണല്ലോ, നമ്മൾ അധികമായാലും കുറഞ്ഞാലും പ്രശ്നമാണ്.
1: അതെ, രണ്ടും അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ നമ്മൾക്കിപ്പോ കൂടുതലുള്ളത് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. ആക്ച്വലി കുറവാണ് ഇപ്പൊ കാണുന്നത്. കാരണം കുറവ് എന്ന് ഞാൻ കൊണ്ടുദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഉറങ്ങുന്നത് 2 മണി 3 മണിക്കാണ്, പിന്നെ എണീക്കുന്നത് 10 മണിക്കും. അങ്ങനെ നോക്കുമ്പോൾ അവർ ഉറക്കത്തിന്റെ ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കുറവാണ്. അതും ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്ലീപ്പാണ്, ഇങ്ങനെ വിട്ട് വിട്ട് വിട്ട് വിട്ടിട്ടുള്ള സ്ലീപ്പാണ് പകുതി ആൾക്കാർ. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടേഴ്സിന് ഷിഫ്റ്റ് വർക്ക് വരുന്ന ആൾക്കാർക്ക്, നൈറ്റ് ഡ്യൂട്ടി വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മെൻസസിന്റെ ക്രമീകരണം, അതായത് ചില FSH എന്ന് പറയണ, ഇതിന്റെ ഹോർമോണല്ല, തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് FSH LH. അപ്പൊ ഈ LH സർജ് നടക്കുന്നതും ഇതൊക്കെ ആ ഒരു ഏർലി മോർണിംഗ് ടൈമിലാണ്. ഈ രാത്രി കാലങ്ങളിലും ഏർലി മോർണിംഗ് ടൈമിലും ഒക്കെയാണ് ഇതിന്റെ താഴലും താഴ്ചയും ഉയർച്ചയൊക്കെ സംഭവിക്കുന്നത് ശരീരത്തില്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. സർക്കേഡിയൻ റിതം എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. പിന്നെ ഉറക്കത്തിൽ ഉണ്ടാവുന്ന മെലറ്റോണിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്. ഇത് നമ്മൾ നമ്മളുടെ IVF സെന്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അണ്ടോത്പാദനം നടക്കാനും അണ്ടത്തിന്റെ ക്വാളിറ്റി നന്നാക്കാനും വേണ്ടിയിട്ട് മെലറ്റോണിന്റെ ടാബ്ലറ്റ് അവർ കൊടുക്കും കഴിക്കാനായിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെലറ്റോണിൻ ശരീരത്തിൽ കുറഞ്ഞു പോയി, കാരണം എന്താ ഉറക്കില്ല, മനസ്സിലായോ? അപ്പൊ അത് ടാബ്ലറ്റ് ഫോമിൽ കൊടുക്കേണ്ട അവസ്ഥ വരെയുണ്ട്, ബിക്കോസ് ഉറക്കം വളരെ ബാഡ് ആയത് കാരണം. പിന്നെ ഇത് സ്ട്രെസ്, അതായത് ഉറക്കമില്ലായ്മ സ്ട്രെസ് ഉണ്ടാക്കണു, നമുക്ക് ആകെ കൂടെ തിക്കുമുട്ടലും വീർപ്പുമുട്ടലും ഒക്കെ ഉണ്ടാക്കി അത് പിന്നെ ഒരു എന്താ പറയാ തിരിച്ചടിയായിട്ട് വരുന്നത് പോലെ പിന്നെ അങ്ങനെ അണ്ടോത്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മളുടെ ഉറക്കം ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ ഭക്ഷണത്തിനെ ക്രമീകരിക്കുന്ന മെറ്റബോളിക് പാത്വേസ്, ഇൻസുലിൻ ക്രമീകരണങ്ങൾ ഇതൊക്കെ നിലച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, എന്നാ പിന്നെ രാവിലെ സമയത്ത് ഉറങ്ങുന്നുണ്ടല്ലോ, പോരാ രാത്രി? ആ രാത്രി എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു ലൈറ്റും ഇല്ലാത്ത ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നടക്കാനായിട്ട്. അല്ലാണ്ട് രാവിലെ കിടന്നുറങ്ങിയത് കൊണ്ട് ചിലപ്പോൾ ഇത് നടന്നു എന്ന് വരണമെന്നില്ല. ഡാർക്ക്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെയാണ് ഓവർ സ്ലീപ്പ്. നമ്മൾ ഡോക്യുമെന്റഡ് അല്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. 6 മണിക്കൂറിൽ കുറഞ്ഞാലും ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാല്, ചിലവർക്ക് ഈ OSA, അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, ചിലപ്പോൾ ഉറക്കത്തിൽ ശ്വാസം നിലച്ചു പോവുകയും അങ്ങനെ ശരീരത്തിൽ ഓക്സിജന്റെ അംശം കുറഞ്ഞു പോവുകയുള്ളൂ. അത് എസ്പെഷ്യലി കാണുന്നത് ഭയങ്കര തടിയുള്ള ആൾക്കാർക്കാണ്. അവർക്ക് കാണുന്ന ഒരു അസുഖത്തിന്റെ പേരാണിത്. ഇത് ആക്ച്വലി അവരുടെ ശരീരത്തിന് ഒത്തിരി ബാധിക്കുകയും അങ്ങനെ ഇങ്ങനെയുള്ള പ്രത്യുൽപാദന പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഉറക്കമില്ലായ്മ. ഇന്നത്തെ ചെറിയ പിള്ളേർ OP വരുന്ന സമയത്ത് അതിൽ പകുതി ആൾക്കാർക്കും ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമാണ്. ഒട്ടും ഉറക്കം വരുന്നില്ല, 4 മണിയായാലും ഉറങ്ങുന്നില്ല, ഉറങ്ങിയാൽ 2 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. ഇത് വളരെ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അതിനെ പോയി ട്രീറ്റ് ചെയ്യാനും അതിനെ എങ്ങനെയെങ്കിലും റിവേർട്ട് ചെയ്യാനും തിരിച്ച് നോർമൽ ആക്കാനും നോക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ IVFനൊക്കെ പോകേണ്ടി വരും. നിങ്ങൾ IVF ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അവർ ആദ്യം 3 മാസം 4 മാസം നിങ്ങൾ തിരിച്ചുവിടും. എന്തിനറിയോ, ഉറക്കം കറക്റ്റ് ചെയ്യാനും ഭക്ഷണം കറക്റ്റ് ചെയ്യാനും നിങ്ങളുടെ വ്യായാമം കറക്റ്റ് ചെയ്യാനും എന്റെ ശരീരഭാരം കുറച്ച് ഉറങ്ങാനായിട്ട് അവർ പറയും. അത് എന്തിനാ വെച്ചാൽ അതിൽ തന്നെ ചിലപ്പോൾ പകുതിയും നോർമലായി മാറാനുള്ള സാധ്യതയുണ്ട്.
0: ഉറക്കം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നല്ലേ?
1: അതെ, വളരെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഉറക്കം.
0: ആരും ചിന്തിക്കാത്തൊരു കാര്യമാണത്,
1: സത്യം.
0: അതുപോലെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദനാരോഗ്യത്തെ ബാധിക്കുന്നത്?
1: ഈ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന പേരിൽ പറയുന്ന സാധനം എല്ലാവർക്കും ഇപ്പോഴത്തെ 9 വയസ്സുള്ള എന്റെ മോള് വരെ പറയും, അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഞാൻ പറയും, നിനക്കെന്താ മോളെ എത്ര സ്ട്രെസ് ഉള്ളത് എന്ന് ചോദിക്കും. അപ്പം ഇത് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ അറിയുന്നൊരു മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന വേർഡ് അറിയാം എല്ലാവർക്കും. സ്ട്രെസ്സിന് ആക്ച്വലി ഒരു ബൈഡയറക്ഷനല്ല, അതായത് സ്ട്രെസ് പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്നു, പ്രത്യുൽപാദന ശേഷി ഇല്ലെങ്കിൽ

0: അത് സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ബൈഡയറക്ഷനിലാന്ന് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാക്കും. ഓക്കെ, സ്ട്രെസ് കാരണം എന്തുകൊണ്ടാ പറ്റുന്ന വെച്ചാൽ ശരീരത്തിലെ കോർട്ടിസോൾ കൂടുകയും അത് അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും അങ്ങനെ അണ്ടോൽപാദനം ഇല്ലാണ്ട് പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിള് ഞാൻ എല്ലാ പേഷ്യൻസിനും പറയുന്ന ഒരു എക്സാമ്പിൾ, നമ്മള് കൊറോണ ടൈം ഉണ്ടല്ലോ, കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്നു, ജോലിയുമില്ല, ഒന്നുമില്ല, സ്ട്രെസ് വളരെ കുറഞ്ഞു. അപ്പം 10-15 സൈക്കിൾ ഹൈവേഫ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത പേഷ്യൻസ് 2 മാസം കൊണ്ട് പ്രഗ്നന്റ് ആയി. അത് ഒന്നെന്താ വെച്ചാല് വീട്ടിലിരുന്നു, സ്ട്രെസ് കുറഞ്ഞു, ഉറക്കമൊക്കെ ശരിയായി, അത് കുറഞ്ഞപ്പോഴേക്കും പ്രഗ്നന്റ് ആയി. അതിൽ തന്നെ കാണാം ആ വ്യത്യാസങ്ങൾ, ആ ഒരു ചെറിയ ചേഞ്ച് നമ്മളുടെ ജീവിതത്തിൽ വരുത്തിയപ്പോ എന്തോരം വ്യത്യാസങ്ങൾ നമ്മളുടെ ഫെർട്ടിലിറ്റി മേഖല അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയിൽ അത് ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയൊരു എഫക്ട് സ്ട്രെസ്സിനുണ്ട്. അതിനാണ് യോഗ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ്, തായ്ചി എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ബേസ്ഡ് എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല, മൂവ്മെന്റ് ബേസ്ഡ് റിലാക്സേഷൻ ടെക്നീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര ഫാഡ് ആയിട്ടുള്ള ഒരു, ഇതിപ്പോ കുട്ടികളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ തായ്ചി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞത് ഈ ഒരു ബൈഡയറക്ഷനിലാണ്. അപ്പം നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവുക, അവനവന് വേണ്ടിയിട്ട് സമയം എപ്പോഴും കണ്ടെത്തുക. എപ്പോഴും ഈ പെണ്ണുങ്ങൾക്കുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാല് അവനവനുള്ള സമയം വളരെ കുറവാണ്. ഹസ്ബൻഡിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ തലയിൽ കയറ്റി വെച്ചാൽ അതിനു വേണ്ടിയിട്ടും സമയം ചെലവാക്കും നമ്മള്. അതിന് പകരം എവറി ഡേ ഒരു എല്ലാ ദിവസവും 1.5 മണിക്കൂറോ 1 മണിക്കൂറോ അവനവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും.
1: സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: അതെ.

0: സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും. ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ കവിതാനാഥ്.
1: കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ആരോഗ്യദീപ്തി. സമർപ്പണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട്.
2: പ്രശാന്ത സുന്ദരമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ ആരോഗ്യത്തിനേകാം പുത്തനുണർവ്.
3: കേശവതീരം ആയുർവേദ ആശുപത്രി ഏഴിലോട് പി ഒ കണ്ണൂർ. സ്വച്ഛമായ ഗ്രാമാന്തരീക്ഷത്തിൽ പഞ്ചകർമ്മ കിടത്തി ചികിത്സാ സൌകര്യങ്ങൾ. എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
2: പതിറ്റാണ്ടുകളുടെ ആയുർവേദ പൈതൃകം.
3: ഫോർ മോർ ഡീറ്റെയിൽസ് 9037300111. വിസിറ്റ് കേശവതീരം .com.
4: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാരടക്കം 1000-ലധികം പേരെ കാണാതായി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര

0: ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിശദാംശങ്ങളിലേക്ക്.
1: ഭൂചലനത്തെ തുടർന്ന് ടിബറ്റ് മേഖലയിലുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും നാമാവശേഷമായി. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയത്തിൽ പാലങ്ങളും റോഡുകളുമടക്കം ഒരു ഡസനോളം ജലവൈദ്യുത പദ്ധതികളാണ് നശിച്ചത്. 24 രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദുരന്തത്തിൽ കാണാതായി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെയും ബീജിംഗിലെയും ഇന്ത്യൻ എംബസികൾ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് 37.5 ടൺ അവശ്യ സാധനങ്ങൾ അയച്ച് ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാളിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്നലെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും ഇന്ത്യ കൈമാറിയിരുന്നു. നേപ്പാൾ ദുരന്തത്തെ തുടർന്ന് കാണാതായവരെ കണ്ടെത്താൻ പശ്ചിമബംഗാൾ സർക്കാർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ശ്രമം തുടരുകയാണ്. ഇതുവരെ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗന്ധക് നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ബീഹാർ സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9441111844 അല്ലെങ്കിൽ 9747131417 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779-315-331-6807 അല്ലെങ്കിൽ 9779-910-7500 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്തമാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है, ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति

0: को एक साथ जोड़ने का अभियान है। खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना।
1: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹമാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ രണ്ടാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ അഞ്ചാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസെടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4 സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244, നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്, പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1,000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് $18 ബില്യൺ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഗായകനും സംഗീത സംവിധായകനുമായ ബിജുപാൽ പങ്കെടുക്കുന്നു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായി ആവശ്യപ്പെടുന്ന ചില ഹിറ്റ് ഗാനങ്ങളുണ്ടല്ലോ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി, ആകാശമായവളെ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കൂട്ടുതേടി വന്നരാ കുഞ്ഞിളം കാറ്റേ, അകലെയൊരു കാടിന്റെ, ഈ പാട്ടുകളുടെയൊക്കെ സംഗീതശില്പി ശ്രീ ബിജിപാലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം. ഓർമ്മയിലെ നല്ല ഒരു ഓണത്തെക്കുറിച്ച് പറയാമോ?
4: ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം, അന്ന് ഓണം നമ്മൾക്കൊരു മിഷനായിരുന്നു. 10 ദിവസം പൂ പറിക്കാൻ, അന്ന് ഈ മതിൽക്കെട്ടുകളൊന്നുമില്ല. നമ്മളുടെ വലിയ ബന്ധുക്കളുടെയും പറമ്പും കണ്ടങ്ങളും പാടവും ചെറിയ കാടിന് സമാനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടി ചേമ്പില കൊണ്ടിങ്ങനെ കുമ്പിള് പോലെയൊക്കെ ഉണ്ടാക്കി, അത് തുമ്പപ്പൂ മറ്റു പല പൂക്കളും ഇങ്ങനെ പല കുമ്പിളുകളായിട്ട് നിറച്ച്, തുമ്പപ്പൂ എന്തോരം പറിച്ചാലൊന്നും അറിയില്ലല്ലോ. ഇത് രാത്രി

0: ഓളം തലേദിവസം ഇങ്ങനെ പറിച്ച് ഷെയർ ചെയ്ത് പല വീട്ടുകാരും ഉണ്ടാവും, കസിൻസ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ പൂക്കളം ഇടുന്നത്. അപ്പോൾ ഓണത്തിന്റെ അന്ന് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, അന്ന് ആ വർഷം ഇറങ്ങുന്ന തരങ്കിണിയുടെ ഓണപ്പാട്ടുകളാണ്. തറവാട്ടിൽ അത് മേടിക്കും. അത് നമ്മൾ ഈ മാവേലി വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിൽ വന്നിട്ട് ഈ പാട്ട് കേക്ക് എല്ലാ കൊല്ലം അങ്ങനെ ഒരു റിച്വൽ പോലെ നമ്മൾ നോക്കിയിരുന്നു. അത് അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പൊ ഈ പാട്ടുകൾക്ക് അതിന്റെ ഒരു ഇപ്പൊ കേട്ടാലും അതിന്റെ ഒരു മണവും ഗുണവും ഒരു പ്രഭാതത്തിന്റെ ഒരു ഒരു നിറമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഓണത്തിന്റെ. പിന്നെ കുറച്ചുകൂടി പിള്ളേരുടെ ഫെസ്റ്റിവലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണം. പിന്നെയൊക്കെ അത് അവര് ചെയ്യുക ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: ഇവിടെ തന്നെയല്ലേ കൊച്ചി തന്നെ? അപ്പോ ഇവിടെ ആയിരുന്നു അന്ന് മതിലുകളൊന്നും ഇല്ലാതെ വിസ്തൃതമായി കിടന്നിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ?
0: പിന്നെ അതൊക്കെ ഓർമ്മ.
1: കമ്മട്ടിപ്പാടം ഓർമ്മ വരുന്നു.
0: കമ്മട്ടിപ്പാടം കുറച്ചും കൂടി എറണാകുളത്തേക്കാണ്, പക്ഷെ നമ്മളുടെ വെണ്ണല എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഇപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗമാണെങ്കിലും അത് ഒരു പക്ക ഗ്രാമം തന്നെയായിരുന്നു. തോടുകളും ചെറിയ കൈത്തോടുകളും അങ്ങനെയുള്ള മൺപാതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു.
1: ഇപ്പൊ അതൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രദേശം ഓർത്തിട്ടല്ലേ. ഓർമ്മയിലുള്ള ഓണം എന്ന് പറയുന്നത് തരങ്കണിയുടെ നല്ല പാട്ടുകൾ കേൾക്കുന്ന കാലത്തേറെ ഓണമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ.
0: അന്ന് ഒരു സീരീസ് ഓഫ് ഇപ്പോ രവീന്ദ്രൻ മാഷ്, ശ്രീകുമാരൻ നമ്പിയുടെ ഉത്രാട പൂനിലാവ് പോലുള്ള പാട്ടുകൾ ഉണ്ട്. അതിനുശേഷം രവീന്ദ്രൻ മാഷിന് തന്നെ കുറെ പാട്ടുകൾ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിന്റെ, യേശുദാസ് സാറിന്റെ, യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് എം എസ് വിശ്വനാഥൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു ആൽബം. അതിലെ പാട്ടുകള് ഒരു പ്രത്യേക നാതാരം യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹത്തിന്റെ വരികളുടെ ഒരു ഒരു ബ്യൂട്ടി. ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഓണത്തിന്റെ മണം, തൂശനിലെ ഇട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പ

0: ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. പാട്ടിനോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് പാട്ട് പഠിച്ചിരുന്നു, പാടിയിരുന്നു, നാടകഗാനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച്, ആരാണ് പാട്ടിലേക്ക് കൈ പിടിച്ച് നടത്തിയത്? വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടോ? എങ്ങനെയാണത്?
1: ശരിക്കും വീട്ടിൽ ഒരുപാട് പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അച്ഛൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും രണ്ടുപേരും അച്ഛനും പാടും അമ്മയും പാടും. അമ്മയുടെ ബന്ധുക്കളൊക്കെ കുറേ പേര്, മുത്തച്ഛൻ്റെ ഒക്കെ വീട്ടിൽ പലരും പ്രൊഫഷണൽ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ആ പ്രൊഫഷണൽ ഏരിയയിലേക്ക് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫീസ്റ്റോ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരൽ വരുമ്പോഴത്തേക്കും പാട്ടാണ് മെയിൻ. അന്ന് ഈ അന്താക്ഷരിയൊന്നുമില്ല, പക്ഷെ അന്ന് മാറി മാറി പാടുക, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. പറ്റുന്ന രീതിയിൽ എല്ലാവരും പാടുന്ന ഒരു ഇതുണ്ട്. അപ്പം അച്ഛൻ ആണ് ശരിക്കും നമ്മൾ ഈ സിനിമാ പാട്ടുകൾ ലളിതഗാനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആകാശവാണിയിൽ ലളിതഗാന പാഠം മാത്രമാണ് നമ്മൾ ഈ എല്ലാ ദിവസവും കുറേശ്ശെ കേൾക്കുക. അത് പഠിക്കുന്നൊരു പരിപാടിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും സിനിമാ ഗാനങ്ങളാണ് ഈ റേഡിയോയിലൂടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. ഈ രഞ്ജിനിക്ക് വേണ്ടിയും അത് പുസ്തകവും രണ്ട് പുസ്തകവും പേന ഉണ്ടാവും. രണ്ടുപേരും ഒരു വരി ഒരാൾ എഴുതും, മറ്റേ ആൾ അങ്ങനെ എഴുതുന്ന
0: എഴുതിയെടുത്ത്
1: പാടുന്ന പഠിക്കുന്ന. അപ്പൊ അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അങ്ങനെ ഈ റേഡിയോയിൽ കേട്ട അതിന്റെ ശബ്ദവും അതിന്റെ ഒരു പ്രത്യേക ശബ്ദവും ഉണ്ടല്ലോ, അത് കേട്ട് അതിന്റെ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തിലെ മേ ബി ഒരു 4-5 ഇയേഴ്സ് വരെ നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നത്. പല പാട്ടുകളും ഇങ്ങനെ ഇപ്പോഴും ചെവിയിലുണ്ടാ ആ പാട്ടിന്റെ കേൾവി പോലും. പിന്നെ റിലേറ്റീവ് ഇവരൊക്കെ അമ്മുമ്മയൊക്കെ പാടി ഉറക്കുന്ന പാട്ടുകൾ എനിക്കാണെങ്കിൽ ഈ ഓർമ്മ കൂടുതലാണ്. ഈ 2-2.5 വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും സിനിമ പോലെ ഓർത്തു വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അത്തരം ഇതുകൾ. പിന്നെ ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അച്ഛൻ ഒരു വയലിൻ, ചെറിയൊരു വയലിൻ, അത് വലിയ വയലിനല്ല, കുട്ടികൾ വായിക്കുന്ന അളവിലുള്ള വയലിൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒച്ചയൊക്കെ എടുത്തു നോക്കി, അതിൽ ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അത് കാണുന്നത് നേരിട്ട്. അപ്പൊ അച്ഛനടുത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം വയലിൻ വിദ്വാന് അദ്ദേഹത്തിന്റെ അടുത്തുകൊണ്ട് ചേർത്തു. അങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. അതുവരെ ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ 6 വയസ്സുവരെയും അങ്ങനൊരു എക്സ്പോഷർ ഒരു കച്ചേരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി കേട്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു അതിനേക്കുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം.
0: വയലിനാണ്
1: പഠിച്ചത്. പിന്നെ അത് തുടർന്ന് വായ്പാട്ടായിട്ട് പിന്നീടൊക്കെയാണ് പഠിച്ചത്. ഹിന്ദുസ്ഥാനി കുറച്ച് നാള് മോഹൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ അടുത്ത്, വയലിനാണ് അന്നുകൊട്ടേ പഠിച്ചത്. ഒരു 10-25 കൊല്ലം ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തതിന് ശേഷം പിന്നെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വയലിൻ വിദ്വാൻ, അദ്ദേഹം ഇപ്പൊ കോയമ്പത്തൂരാണ്, 10-15 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്താണ്. പിന്നെ കോളേജും അതിനുശേഷം ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഒരു 10-20 കൊല്ലം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വായ്പാട്ട് അതിന്റെ കൂടെ നമ്മൾ ശീലിക്കുമല്ലോ. വയലിൻ പഠിച്ചാലും അത് വായ്പാട്ട് ഏറെക്കുറെ കണ്ഠവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതിന്റെ മ്യൂസിക് കോളേജി തമ്മിൽ. അപ്പൊ അതങ്ങനെയാണ് അത് ശീലിച്ചത്. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് അങ്ങനെ ഒന്നും നമ്മളെ ശീലിക്കുന്ന ഇതേ ഉള്ളൂ. കീബോർഡൊക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശീലിക്കുമല്ലോ.
0: കോളേജിലൊക്കെ പോയപ്പോ ഏത് വിഷയമാണ്?
1: ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഫോർത്ത് ഗ്രൂപ്പ് എടുത്താണ് പ്രീ ഡിഗ്രി. പിന്നെ ബി കോം എം കോം 7 കൊല്ലം ഒരു ഒറ്റ കോളേജ് തന്നെയായിരുന്നു, സെന്റ് ആൽബർട്ട്സ് കോളേജിലെ.
0: അപ്പൊ ഈ കോളേജിലെ നമ്മുടെ ലൈഫിനെയൊക്കെ ഈ വയലിൻ നല്ലവണ്ണം
1: സ്വാധീനിച്ചു. വയലിൻ മാത്രമല്ല, പിന്നെ കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതുവരെ കുറച്ചൊരു അന്തർമുഖത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് നമ്മള് ഭംഗിയാക്കായിട്ട് പറയെങ്കിലും അതിഭീകരമായിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരാളെ ഫേസ് ചെയ്യുക, വീട്ടിലാരെയും വന്ന് പേടിച്ചുകൂടുക, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യുക, അത് ഏത് പ്രായക്കാരൻ, നമ്മളെക്കാൾ താഴെയുള്ളവരാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പ്രശ്നമായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് അതിന്റെ പ്രതിസന്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കുകയും പിന്നെ കണ്ണി

0: എല്ലാ പരിപാടിക്കും ചേരുക, പാട്ടാണെങ്കിലും നാടകം ആണെങ്കിലും എന്ത്, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ആദ്യ പ്രീഡിക്കൊക്കെ മത്സരത്തിന് പാടുമ്പോ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനിട്ട് അടിക്കുമായിരുന്നു കാലം. ഞാൻ തന്നെ ഓർക്കും ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നത് പാടിക്കൊണ്ട് ഓർത്തിട്ടുണ്ട്. പിന്നീട് പക്ഷെ അത് ബ്രേക്ക് ചെയ്തു. ഞാൻ എനിക്ക് മനഃപൂർവ്വം സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ ഇലക്ഷൻ നിൽക്കുക, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുക, അങ്ങനെയൊക്കെ അങ്ങനെ പോയി. അപ്പൊ പി ജി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം ഞാൻ ഏറെക്കുറെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
1: കോളേജ് പഠനകാലത്ത് വയലിൻ എന്തായാലും വായിച്ചിട്ടുണ്ടാവും, യുവജനോത്സവ വേദികളിലൊക്കെ
0: പാട്ടും പാടിയിരുന്നു. വയലിന് ആയിരുന്നു ആദ്യം പ്രീ ഡിഗ്രി തൊട്ട് വെച്ചിട്ട് മൂന്നാല് കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ട് ഞാൻ ശരിക്കും കോളേജിൽ എല്ലാ കൊല്ലവും പാടുമായിരുന്നു, പക്ഷെ അന്ന് എല്ലാ കൊല്ലവും സെക്കൻഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ അന്ന് വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടുന്ന സ്ഥിരം ഫസ്റ്റ് കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷമാണ് എനിക്ക്, അപ്പോഴത്തേക്കും ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരുന്നു, അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അക്കൊല്ലം ഞാൻ പിന്നെ അന്നത്തെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പാടി. പക്ഷെ ഞാൻ എനിക്കന്ന് ഈ സമ്മാനങ്ങൾ കിട്ടുക എന്നുള്ള കാരണം അവസാന വർഷമാണ്, അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ ഒന്നും മെച്ചുവേർഡായി. പ്രൈസ് കിട്ടുക എന്നുള്ള അഭിമാനമൊന്നും അത്രയ്ക്കങ്ങ് ബാധിച്ചിരുന്നില്ല. പിന്നെ ഞാനത്ര ഒരു ലളിതഗാനത്തിന് പ്രൈസ് കിട്ടാൻ മാത്രമുള്ളൊരു പാട്ടുകാരനാണോന്ന് എനിക്ക് ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു പാട്ടുകൾ. എന്റെ ജ്യേഷ്ഠൻ ഒരു കസിൻ ബ്രദർ ഉണ്ട്, സുനിൽ രാജ് സത്യ എന്നാണ് അദ്ദേഹം പാട്ടെഴുതുമ്പോൾ ഇടാറ്. അദ്ദേഹം എഴുതി തന്ന ലളിതഗാനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ എഴുതി തന്ന ഒരു ലളിതഗാനം ഞാൻ തന്നെ കമ്പോസ് ചെയ്താണ് വേദിയിൽ പാടിയത് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടുകയും ചെയ്തു യൂണിവേഴ്സിറ്റി.

0: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
1: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: അത് പിന്നീട് ഇപ്പോ എന്റെ 2 മക്കളും പാടി പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഈ പാട്ട്. കോളേജ് പഠനം കഴിഞ്ഞിട്ടും ലളിതഗാനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് വന്ന് പല കോളേജസിലുള്ള കുട്ടികൾക്ക് വേണ്ടി ലളിതഗാനം, അവർക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പല. പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ ചെയ്യുമായിരുന്നു. അത് പിന്നെ കറങ്ങി കറങ്ങി എവിടെയൊക്കെയോ പാടി നമ്മളാണ് ചെയ്തതെന്ന് പോലും അറിയാതെ കറങ്ങിയിട്ടുണ്ട് പല പാട്ടുകൾ.
10: അതുപോലെ ഒരു വിപ്ലവഗാനം ഇതാരുടെയാണെന്ന് അറിയാതെ വളരെ വൈറലാവുകയും ആളുകൾ പാടി നടക്കുകയൊക്കെ ചെയ്തു.
9: അത് കയ്യൂരുള്ളൊരു, അത് പക്ഷെ പിന്നീട് ചെയ്തതാണ്. ഞാൻ അറബിക്കഥ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു പാട്ടാണ്, അത് ഒരു CD വേണ്ടി ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ ചെയ്ത അയച്ചു, പിന്നെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് 2-3 വർഷത്തിന് ശേഷമാണ് എന്റെ ഒരു സുഹൃത്ത് വന്ന് പറയുന്നത്, വടകരയില് ബിബിൻ അശോക് എന്ന് പറയുന്ന മറ്റേ ഓണം മൂഡ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടർ, എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബിബിൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ചേട്ടനാണ് പാടിയത്? ഞാൻ പറഞ്ഞു, അതെ, അത് കമ്പോസ് ചെയ്തവരാ, അത് ഞാൻ തന്നെയാണ്. അല്ല, ഈ പാട്ട് ഇവിടെ കണ്ണൂർ കോഴിക്കോടൊക്കെ ഭയങ്കര ഹിറ്റാണ്, അവിടെ ഗാനങ്ങളൊക്കെയൊക്കെ വന്നാൽ ഈ പാട്ട് പാടിച്ചില്ലെങ്കിൽ വിടില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ, ഓ അങ്ങനെയുണ്ടോ, യൂട്യൂബിലെ നോക്കിയപ്പോ അങ്ങനെ ഒരു പാട്ട് കിടക്കണ്ട്, വീഡിയോ ഒന്നുമില്ല, വെറുതെ ഓഡിയോ മാത്രം, ആരെ എഴുതിയത്, ആരെ മ്യൂസിക്, ഒന്നുമില്ല ഒന്നുമില്ല. ബിബിനന്റെ സൗണ്ട് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്തു, അത് ശരി. അപ്പൊ നമ്മളുടെ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായിട്ടും നമ്മളുടെ ഒരു വിലാസം, ഞാൻ മാത്രമല്ല, ഇപ്പൊ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് അത് എഴുതിയത്, അദ്ദേഹത്തിനൊരു വിലാസം ഇല്ലാതായി പോകും. അപ്പൊ ഞാൻ ഓർത്തു, അത് റീക്രിയേറ്റ് ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് അത് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇടാം, യൂട്യൂബിൽ ഇടാൻ തോന്നുന്നു. അത് പിന്നെ സ്വീകരിക്കപ്പെട്ടു, പാട്ട് കുറച്ചും കൂടി ഇതായി.
10: അപ്പൊ നമുക്കിനി ആ പഴയ ഓർമ്മകളിൽ നിന്ന്, കുട്ടിക്കാലത്ത് രഞ്ജിനിയൊക്കെ കേൾക്കാൻ വേണ്ടി റേഡിയോയുടെ മുന്നിൽ ചെന്നിരുന്ന ആ കാലത്ത് ഒരു പാട്ട്, ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ ആ കാലത്ത് ഇഷ്ടപ്പെട്ടത്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂളത്തൊക്കെ വണ്ണം ചില പാട്ടുകൾ നമ്മുടെ ഒപ്പം നടക്കും. അത്തരം ഒരു പാട്ടിനെ കുറിച്ച്
9: പല കോണ്ടെക്സ്റ്റില് പല ഇതാണ്. ഇപ്പൊ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശയം, അത് എനിക്ക് റിപ്പിറ്റേറ്റീവ് ആയിട്ട് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽസ് ഉണ്ടാക്കിണ്ട ചെറുപ്പത്തില്, ഈ തോണിയും കടവും തോടും അതൊക്കെ എനിക്കാണ്. പിന്നീട് വിഷ്വല് കണ്ടപ്പോഴാണ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ
10: പഴയ പാട്ടുകൾക്ക് അങ്ങനെ
9: പ്രത്യേകതയുണ്ട്.

0: വീട്ടില് പറയുന്നു. പിന്നെ ഞാൻ പറയുത്ര വാണിജ്യാമിന്റെ പാട്ടാണ്, വാണിജ്യാമിന്റെ പാട്ടാണ്. അപ്പൊ ഈ വാണിജ്യറം ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഇടയ്ക്ക് പറയുന്നു, ഇപ്പോഴും പറയും. അപ്പൊ അതുപോലെയുള്ള പാട്ട്. പിന്നെ ഊഞ്ഞാല ഊഞ്ഞാല, അത് റേഡിയോയിലും കേൾക്കും, പിന്നെ വീട്ടില് എല്ലാരും പാടുന്ന ഒരു പാട്ടാണ്. പിന്നെ അമ്മൂമ്മ പാടുന്ന പാട്ടാണ് പാട്ടുപാടി ഉറക്കാം, അങ്ങനെയുള്ള പാട്ട്. അങ്ങനെ പിന്നെ ശ്യാമ മേഘമേ നീയൻ പ്രേമദൂതുമായി, അതൊരു വല്ലാത്തൊരു ഓർമ്മയുണ്ട് എനിക്ക്.
1: മേഘസന്ദേശം ഓർമ്മ വരും നമുക്ക്.
0: അതെ അതെ, കോയൻ വീട് അങ്ങനെയാണല്ലോ, ഈ കാളിദാസ ചിഹ്നങ്ങൾ എപ്പോഴും പല പാട്ടുകളുണ്ട്. ആ പാട്ട് ഒരു സ്പെഷ്യൽ സോങ് ആണ്. പിന്നെ ഈ താമസം എന്തേ വരുവാൻ റേഡിയോയിൽ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ഞാൻ ആദ്യം കാണാപ്പാടം പഠിച്ചൊരു പാട്ടാണ്. പക്ഷെ എപ്പൊ പാടിയൊരു ആ പാട്ട് തൃപ്തിയാവില്ല, ശരിയാവുന്ന നമുക്ക് തൃപ്തി വരില്ല ആ പാട്ട്.
1: പാടി നോക്കിയാലോ
0: പാടാം.

പിന്നെ ഈ ധൂം ധൂം തന ധൂം തന നനന ധൂം ധൂം ചിലങ്കി, ഇതൊക്കെ എപ്പോഴോ കേട്ടോ, ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ ആരാ പാടിയെന്ന് ചോദിക്കുന്നത് വാണി ജയറാമാണ്.

0: തൃപ്തി
1: അല്ല അങ്ങനെയല്ല, നമ്മളൊരു മെന്റൽ ബ്ലോക്കാണ് നമ്മൾ ഈ പാട ഓരോ. ഇപ്പൊ ബാബുക്കയുടെ പാട്ടിന് അങ്ങനെ പ്രശ്നവും പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് എന്ത് പാടിയാലാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം കൂടുതൽ മ്യൂസിക്കലി കുറച്ചും കൂടി ഒരുപാട് ന്യൂആൻസസ് ഉള്ള പാട്ടാണ് അത്. പ്രത്യേക ഒരു സമ്പ്രദായത്തിലുള്ള പാട്ടായതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. തൊണ്ടയിൽ മാജിക്കലായിട്ട് വരുന്ന ചില ടച്ചസ് ഉണ്ട് ചില സിംഗർ മ്യൂസിക് കമ്പോസർക്ക്. അത് നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ അവരിലേക്ക് നമ്മൾ എത്തണം, എന്നാലേ പറ്റുള്ളൂ.

നമ്മളിപ്പോൾ ശ്യാമമേഘമേ പറഞ്ഞു, ഒ എൻ വിയുടെ പാട്ട്, കാളിദാസിൻ്റെ മേഘസന്ദേശത്തെ ഓർമ്മപ്പെടുത്തുന്ന പാട്ട്. കാളിദാസ മാധുരി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. കാളിദാസന്റെ തന്നെ ഋതുസംഹാരം പാട്ടാക്കുന്നു എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടു.

0: ശരിക്കും അതൊരു ഋതുക്കളെ കുറിച്ച് കാമുകൻ കാമുകിക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന
1: ഓരോ ഋതുവിലും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അത് ഈ ഋതുസംഹാരം കുറെ നാള് മുമ്പ് വായിച്ചതാണ്, എന്റെ വിവർത്തനം വായിച്ചതാണ്, സംസ്കൃതമല്ല. അപ്പൊ എനിക്ക് തോന്നിയത് എല്ലാ അവസ്ഥയും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. നമ്മളുടെ തോട്ടാണല്ലോ ഒരു അവസ്ഥ, മഴ വെച്ചു എന്ത് ഒരു നശിച്ച മഴയാണിത്, വെയിൽ വന്ന എന്തൊരു വെയില്, മനുഷ്യന് പുറത്തിറങ്ങാം, ഇങ്ങനെ ഒരു പലരും അങ്ങനെ സംസാരിക്കും. അപ്പൊ നമ്മൾക്കും ഫീൽ ചെയ്യും, പക്ഷെ അതിന്റെ വേറൊരു ആസ്പെക്ടില് ചിന്തിച്ച് നമുക്ക് അതൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് ഇത് വായിച്ചപ്പോ
0: തോന്നിയിട്ടുണ്ട്.
1: അതെ, ശൃംഗാരപ്രധാനം. ശൃംഗാരം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ് അവിടെയാണല്ലോ, നമ്മള് ലവബിൾ ആയിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അത് അങ്ങനെ എനിക്ക് തോന്നി. അത് പിന്നീട് എപ്പോഴും ഇത് ഹോണ്ട് ചെയ്തിരുന്നു, പിന്നെ എപ്പോഴും അത് തീരുമാനം എടുത്ത് നമുക്കത് വിവർത്തനം വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു, എഴുതുന്ന സംസ്കൃതവും മലയാളവും അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അങ്ങനെ മൂന്നാല് സുഹൃത്തുക്കള്, അത് ഇപ്പോ നാലെണ്ണം ഓൾമോസ്റ്റ് ഒക്കെ എഴുതി കിട്ടി, ഞാൻ ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. അത് പക്ഷെ സമയമെടുത്ത് ചെയ്യേണ്ട പ്രൊജക്ട് തന്നെയാണത്. ലാർജ് സ്കെയിൽ പോലെ ചെയ്യണമോ, ഓഡിയോ ആയിട്ട് ആദ്യം സ്പോട്ടിഫൈ അങ്ങനെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇടുക, അത് കേക്കട്ടെ. പിന്നെ നമുക്ക് വിഷ്വൽ ചെയ്യുമ്പോൾ അത് ഒരു മാജിക്കലായിട്ട് ചെയ്യണം, സാധാരണ ചെയ്യാത്ത പോലെ ചെയ്യണം.
0: സ്വന്തം പാട്ടുകളിൽ വളരെ പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന
1: സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് പല ഇഷ്ടങ്ങളും മാറും. ചില ചെയ്ത കോമ്പോസിഷൻ ചെയ്ത സമയം അല്ലെ, ആ പാട്ട് ആളുകളെ ഏറ്റെടുത്തത് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ തിരികെ എന്ന് പറയുന്ന പാട്ട് തന്നെ അതിന്റെ മാജിക് ഓഫ് ഹാപ്പനിങ്, നമ്മളെ വിളിക്കുന്നു, ശ്രീലാൽ ജോസ് എന്ന് പറയുന്ന ആൾ നമ്മളെ ഏൽപ്പിക്കുന്നു, സ്വാതന്ത്ര്യം തരുന്നു, അനിൽ പനച്ചുര എന്ന് പറയുന്ന കവി വന്നിട്ട് എഴുതി തരുന്നു, അത് ചെയ്യുന്നു, ഒരു വിഷമവും കൂടാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, യേശുദാസ് സാർ പാടുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ആദ്യ സിനിമകളിൽ തന്നെ. അപ്പൊ അതൊക്കെ പല കാരണങ്ങളും കൊണ്ടും ഇഷ്ടമാണ്.
0: ലാൽ ജോസ് എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തുന്നത്?
1: ലാൽ ജോസിന്റെ ഒരു പരസ്യ ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ്, അന്ന് പരസ്യ ചിത്രങ്ങള് മ്യൂസിക് ചെയ്യായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ പല ബ്രാൻഡുകൾക്കൊക്കെ. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹം ചപ്പലിന് വേണ്ടിയാണ് ഇമേജിങ്ങുകൾ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾക്കൊക്കെ മ്യൂസിക് ചെയ്തു. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞു നമുക്ക് ഒരു പടം ഒരു ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കാര്യമാക്കി എടുത്തില്ല, കാരണം അന്ന് അദ്ദേഹം മലയാളത്തിലെ തന്നെ നമ്പർ വൺ ഡയറക്ടറാണ് ആ സമയത്ത്. മീശമാധവൻ കഴിഞ്ഞിട്ട് പിന്നെ പല സിനിമകളും, ചാന്ത് പൊട്ട്, അങ്ങനെ വലിയ ഹിറ്റുകൾ എടുക്കുന്ന സമയത്താണ് ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ക്ലാസ്മേറ്റ്സ് തന്നെ എന്നെ കൊണ്ട് രണ്ട് സിറ്റുവേഷൻസ് എന്നിട്ട് പാട്ടുകൾ ചെയ്യിച്ചിരുന്നു. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എടാ നമുക്ക് അത് അടുത്തോടൊപ്പം നോക്കാം, ഇത് നീ അല്ല ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ക്ലാസ്മേറ്റ്സ് ഭയങ്കര വലിയ ഹിറ്റായി. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയാണ് അറബിക്കഥ.
0: പാട്ട് വഴിയിലെ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയത്തക്കവണ്ണം ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് പെട്ടെന്ന് തന്നെ സിനിമ കിട്ടിയോ?
1: ആ പിന്നീട് ഈ പറഞ്ഞ പോലെ പല ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ജോഷി സാറ്, കമൽ സാറ്, അങ്ങനെയുള്ള അന്നത്തെ ഈ ലാൽ ജോസിന്റെ സമകാലീനരും അതിനേക്കാൾ സീനിയറും ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചെയ്യിച്ചു. ജയരാജ് സാറ്, അങ്ങനെ ആ ശ്രേണിയിലുള്ള എല്ലാ അത്യാവശ്യം വലിയ ആൾക്കാരുടെ സിനിമകളാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഒരു സ്ഥാനം എന്ന് വേണേൽ പറയാം, കാരണം ഇവരൊക്കെ ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അതേസമയം തന്നെ പുതിയ തലമുറയിലുള്ള സംവിധായകരും നമ്മളെ കൊണ്ട് ഇപ്പോൾ ആഷിക്ക്, രഞ്ജിത് ശങ്കർ, അങ്ങനെയുള്ള കുറേ പേരുടെ സിനിമകൾ, അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകരുടെ സിനിമകൾ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും. മാർട്ടിൻ റക്കാട്ട്, അതുപോലെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത ചിദംബരം, അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, വെള്ളിമൂങ്ങൻ ചെയ്ത ജിബു ജേബു, അങ്ങനെ കുറേ നവാഗത സംവിധായകരുടെ സിനിമകൾ, ദിലീഷ് പോത്തൻ, സലാം ബാപ്പു, അനൂപ് കർണ, അങ്ങനെ കുറേ പേര്, ഒരുപാട് എണ്ണിയാലും തീരെ. ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേരുണ്ട്.
0: പിന്നീട് സിനിമ ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല?
1: ഇല്ല, പിന്നെ ഇല്ല, പിന്നെ തിരക്കായി. പിന്നെ 2009 അഞ്ച് സിനിമകൾ ചെയ്തു, 2010 രണ്ട് സിനിമകൾ ചെയ്തു, പക്ഷെ 2011 11 സിനിമകൾ ചെയ്തു, പിന്നെ 17 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. ഒരു വർഷം അങ്ങനെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ 15, 16, 17 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം നമ്മളുടെ ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻസ് സത്യം പറഞ്ഞാൽ കുറഞ്ഞു എന്റെ ഭാഗത്ത്, പക്ഷെ എണ്ണത്തിൽ അപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അതിങ്ങനെ ചെറിയതൊക്കെ ആയിട്ടുള്ള സിനിമകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട സിനിമയിൽ വേണ്ടതെന്ന് വെച്ചാല് ബിഗ് സ്കെയിൽ മൂവീസ് വരിക, എന്തെങ്കിലും ഒരു കലാമൂല്യം വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാല്യൂ വേണം, എന്നാലാണ് നമ്മളുടെ ഇതിൽ വരുള്ളൂ പേരുകൾ. പിന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ

0: നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ.
1: തിരക്കാണ്
0: എപ്പോഴും, തിരക്കിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. മേ ബി ഒരു 12 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ജോലി.
1: പശ്ചാത്തല സംഗീതത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്.
0: സംസ്ഥാന അവാർഡ് 5 വർഷം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം
1: പശ്ചാത്തല സംഗീതത്തിനാണ്. അത് കുറച്ചൊരു അതിശയകരമായ ഒരു കാര്യമായിട്ട് തോന്നില്ലേ? ഇത്രയധികം പാട്ടുകൾ സംഗീതം ചെയ്യുകയും ഹിറ്റാവുകയും ഒക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ച്.
0: അത് ഞാൻ അത്തരം ഏരിയയിലേക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടൊക്കെ ഉണ്ട്, പാട്ട് അവാർഡ് കിട്ടാവുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്കത് വേവലാതിയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ സിനിമ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. ലാൽ ജോസ് ലാലുവേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇനി ഒരു സിനിമ പോലും ഞാൻ തരില്ലെങ്കിൽ നിനക്ക് വിഷമമുണ്ടാവില്ലോ അല്ലേ? നമ്മൾ ഒരു കാലത്തും വിഷമമുണ്ടാവില്ല. അതിനുശേഷം പുള്ളിയുടെ 4-5 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷെ അങ്ങനെയാണ് ആ കണ്ടീഷൻ. അതിനുശേഷം ഒരു സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ആവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ 100-300 സിനിമകൾ നമ്മൾ ചെയ്തല്ലോ. പാട്ടുകൾ പലതും പലരെയും ഉറക്കിയിട്ടുണ്ട്, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേരെങ്കിലും നമ്മളുടെ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
1: അത് മതി. ഏതാണ് എളുപ്പം? കുറച്ചുകൂടി
0: എളുപ്പം പാട്ട് ചെയ്യാനാണ്.
1: പാട്ട്
0: ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിചാരിക്കുന്ന പാട്ടുകൾ പല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പൊ ആര് ഈണം ഇട്ടാലും ഈണം വെറുതെ മൂളിയാൽ അത് പാട്ടായി, അതിൽ വരി എഴുതിയാൽ ഇറ്റ്സ് എ സോങ്. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഞാനും വെറുതെ ഒന്ന് മൂളിയാൽ ഒരു ട്യൂൺ ട്യൂണായി ഒരു പാട്ട്. നീ മറയുമോ തിരിയുമോ വിടരുമോ പാട്ട് വരിയായി. പാട്ടൊരു പല്ലവിയുടെ പകുതിയായില്ലേ? പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, നമുക്കൊരു തോട്ട്ഫുൾ ആയിട്ട് ചെയ്യാം. അതിൻ്റെ ആർട്ടിക്കുലേഷൻസ് എന്താണ്, മൂഡ്, മൂഡിനെ ട്രിഗർ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് അന്വേഷിച്ചുകൊണ്ട് പാട്ട് ചെയ്യാം. അതൊരു ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ അത് വേറെ ഒരു ക്ലാസിക്കാവുന്ന അത്തരം പാട്ടുകളാണ്. അല്ലാത്ത പാട്ടുകൾ ചിലപ്പോൾ നൊസ്റ്റാൾജി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിരിക്കാം, ഹിറ്റായിരിക്കാം. പക്ഷെ ക്ലാസിക്കുകൾ എപ്പോഴും ഈടുള്ള ആലോചിച്ച് ഉണ്ടാക്കിയ, ബ്രെയിനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പാട്ടുകളായിരിക്കും. അത് ഉണ്ടാക്കാൻ കുറച്ച് ഒരു ധ്യാനം വേണം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് പ്യുവർലി മ്യൂസിക് പ്ലസ് ടെക്നിക്, ടെക്നോ സയൻസ്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേവലം മ്യൂസിക് അല്ല, അതിന്റെ ഭയങ്കര ഒരു ഡയറക്ടോറിയൽ കപ്പാസിറ്റി വേണം. ഒരു ഡയറക്ടർ എങ്ങനെ സിനിമയെ സമീപിക്കുന്നതെന്നുള്ള തോട്ട് തന്നെ എന്താ ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ സൈലൻസ് ആണോ, ഓർ പതുക്കെ വന്നിട്ട് പോങ്ങണോ മ്യൂസിക്, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകളുണ്ട്. എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ പോസ് വേണം, ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: എങ്ങനെയാണ് ചെയ്യുക? കണ്ടുകൊണ്ടാണോ?
0: കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമ കണ്ടുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പാടില്ല. സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. വൺസ് സിനിമ ഉണ്ടായാൽ സ്ക്രിപ്റ്റ് അപ്രസക്തമാണ്. സിനിമ ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതിന് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പൊ ഒരു കാഴ്ചക്കാരനോ കാഴ്ചക്കാരോ സിനിമ കാണുന്ന പോലെ തന്നെ നമ്മളും കണ്ടാൽ മതി.
1: എത്ര തവണ കാണേണ്ടി വരും?
0: ചിലപ്പോ 50, 60, 100 ഓരോ സീൻ റിപ്പീറ്റ് ചെയ്ത് കാണുക.
1: എന്നിട്ട് ഓരോരോ പാർട്ടായിട്ടാണ് മ്യൂസിക് തീരുമാനിക്കുന്നത്. അപ്പൊ അത് നല്ല സമയം ആവശ്യമുള്ള ഒരു സംഗതി.
0: സമയം ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അത് ചെയ്യണമെങ്കിൽ മേ ബി ഒരു ആവറേജ് ഓഫ് 20 ഡേയ്സ്
1: അത്രയൊക്കെ വേണ്ടി വരും.
0: 2-1 മന്ത് ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ
1: അതിനൊരു ടീമുണ്ടാവും. എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ടാണ്.
0: ഇപ്പൊ നമ്മള് കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ കൊടുക്കും. നമ്മള് അതിനൊരു സെഷൻ ഉണ്ടാക്കും, തീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവർ ബാക്കി അഡീഷണൽ പ്രൊഡക്ഷൻ ചെയ്യും. ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യും. അത് അങ്ങനെ ഒരു പ്രോസസ്സാണ്.
1: അത് ഫൈനൽ ടച്ച് ഒക്കെ
0: കഴിഞ്ഞിട്ട് സെഷൻ 20 ദിവസം മിനിമം എടുക്കും ചുരുങ്ങിയത്. നല്ല സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്കത് അത് വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം അതിൽ ചെയ്തിട്ടില്ല, തൊട്ട് അസ്പൃശ്യമാണ്. സംഗീതം അതിൽ സ്പർശിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ഒരു പുതിയ മഴ പെയ്ത് മണ്ണിൽ വീണ പോലെ തന്നെയാണത്. ഒരു സിനിമയിലൊരു ആദ്യത്തെ നാദ് ഇങ്ങനെ ഇടുക, അതെങ്ങനെ ഇത് പ്രകാശിക്കുന്നു എന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു ഫീലാണ്. നല്ല സിനിമയാണെങ്കിൽ ഇറ്റ് മൾട്ടിപ്ലൈസ്. അതാണ്
1: ക്ലാസിക് സ്വഭാവമുള്ള സിനിമകള്. അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം കളിയച്ചൻ, ഞാൻ, പാലേരി മാണിക്യം, അതിന്റെ സ്വഭാവത്തിന് ചേർന്ന പോലെ അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ അതിലെ പാട്ടുകളൊക്കെ വന്നിട്ടുള്ള ഞാനിലെ ശ്രീപദങ്ങൾ എന്ന പാട്ട് എത്ര കേട്ടാലും മതി വരാത്ത എന്തോ ഒരു വശീകരണ ശക്തിയുള്ള ഒരു പാട്ട് പോലെ അത് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാലേരി മാണിക്യത്തിലെ പാട്ട്, പിന്നെ കളിയച്ചന്റെ പാട്ടുകൾ അധികവും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ ചെയ്യുമ്പം സാധാരണ

0: നമ്മളൊരു മെലഡി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമാണ്.
1: ഇത്തരം പാട്ടുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരികൾ തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാം എഴുതിയതിന് ശേഷമാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. ഇപ്പം ശ്രീപദങ്ങൾ എന്ന് പറയുന്ന ഒരു അസാമാന്യമായുള്ള ഒരു കവിതയാണ് റഫീഖേട്ടൻ്റെ. പിന്നെ പാലേരി മാണിക്കമാണെങ്കിലും ആ നോവലിൽ ഉള്ളൊരു കൃതിയാണത്. പാലേറും നാടായ കളിയച്ചനിലെ എല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഈരടികളാണ്. റഫീഖേട്ടൻ്റെയും വരികളുണ്ട്, അതും എഴുതി ചെയ്തതാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മുടെ ഈണത്തെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എന്ത് നേച്ചറാണ് ഈ ഇതിന് വേണ്ടത്? ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഫ്യൂഡൽ അറ്റ്മോസ്ഫിയറിലുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലത്തെ ഉള്ളൊരു പദങ്ങളും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും, കളിയച്ഛൻ ഉറപ്പായിട്ടും കഥകളി ബേസ്ഡ് ആണ്, പലേറും ഒരു കുറച്ച് ഫോക്കിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം അതെന്താണ്, എന്ത് ശൈലിയാണ് ഈ സംഗീതം വേണ്ടതെന്ന് നമുക്ക് സിനിമ തരും, എന്താണ് വേണ്ടതെന്ന് നമുക്ക് സിനിമ പറയും, അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് എല്ലാത്തുമായിട്ട് പരിചയം ഉണ്ടായിരിക്കുക. പരിചയമില്ലാത്ത സംഗീത ശ്രേണിയാണെങ്കിൽ നമ്മൾ ഒന്നിൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക, ചെയ്യില്ലെന്ന് പറയുക.
0: അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഈ പാട്ടുകളെല്ലാം തന്നെ.
1: ആ ഞാനാണെങ്കിലും കളിയച്ഛനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഫോക്ക് ക്ലാസിക്കൽ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം കേട്ടും പഠിച്ചുമുള്ള.
0: പി കുഞ്ഞിരാമൻ നേരെ വായിക്കേണ്ടി വന്നോ കളിയച്ഛൻ ചെയ്യുന്ന സമയത്ത്?
1: വായിച്ചു, ഞാൻ സമ്പൂർണ്ണ കൃതികൾ മേടിച്ചു വായിച്ചു. അത് അദ്ദേഹത്തിന്റെ കവിതകൾ ഞാൻ അധികം വായിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ ഇത് ഓരോ രണ്ട് വരികൾ കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇമേജറി റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തു. അപ്പൊ അത് സമ്പൂർണ്ണ കൃതികൾ മേടിച്ചു, അത് പിന്നെ വായിച്ചു, കുറെ വായിച്ചു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒക്കെ വായിക്കും.
0: അതുപോലെ പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് ആ നോവൽ വായിച്ചിരുന്നു?
1: അത് വായിച്ചു ആ സമയത്ത്.
0: രാജീവന്റെ
1: നോവൽ ആയതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് പോലെയല്ലോ. നോവൽ ഇസ് യെറ്റ് അനദർ സിനിമ. നമുക്ക് സിനിമയുടെ കാഴ്ച നമുക്ക് തരും, സ്വതന്ത്രമായ കാഴ്ച. അപ്പൊ അത് അങ്ങനെ വായിക്കുന്നത് ഒരു രസമുള്ള കാര്യം.
0: നമുക്ക് ഈ മൂന്ന് സിനിമകളിലെ ഏത് പാട്ടാണ് ഇഷ്ടം?
1: ഇഷ്ടത്തേക്കാൾ കൂടുതൽ പാലേറും നാടായ എന്നുള്ളത് ചെറിയ പാട്ടാണ്, പെട്ടെന്ന് പാടി. ശ്രീപദങ്ങൾ ഒരു കവിതയാണ് അത്, പക്ഷെ രസമുള്ളൊരു ഇതാണ്. അത് സിനിമ ചെയ്തതിന് ശേഷമാണ് ആ പാട്ട് ചെയ്തത്, സിനിമ സീൻ കണ്ടിട്ടാണ് എഴുതിയത്. അപ്പൊ ഒരു ചില അത്ഭുതങ്ങൾ അതിലുണ്ട്. ഈ അകക്കണ്ണിന്റെ കാര്യം പറഞ്ഞ ഒരു അന്ധയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിച്ച്, അപ്പൊ എന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് എന്നെ ഇത് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ഈ അകത്തളത്തിലെ കയറുന്ന സ്ഥലത്തൊക്കെ ഈ വരികൾ വരുന്ന ഒരു അങ്ങനത്തെ കോയിൻസിഡൻസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് ചെയ്തു വരുമ്പോഴേക്കും.

0: crisis. It's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunnirethirayi adishaktamaya nilapaadu edukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathathi Kerala police aarambhikkukayanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഒരു 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
11: ഇപ്പൊ ട്യൂൺ ചെയ്തതിനു ശേഷം കവിത എഴുതുകയാണല്ലോ. മിക്കവാറും ഈ എഴുതുന്നവരെല്ലാം തന്നെ കവികളാണ്. ഒന്നാമത് റഫീഖ് അഹമ്മദ്, പിന്നെ സന്തോഷ് വർമ്മ, ഹരിനാരായണൻ, അന്ന് അനിൽ പനച്ചൂരാൻ. ട്യൂണിനനുസരിച്ച് സന്ദർഭം മനസ്സിലാക്കി അവരത് എഴുതുന്നു, എന്നിട്ട് പിന്നെ അത് പാട്ടായി മാറുന്നു. അങ്ങനെ മുമ്പ് ചെയ്തിരുന്നവര് അങ്ങനെയല്ല. പി ഭാസ്കരനും വയലാറും ഒക്കെ കവിത എഴുതുന്നു, ദേവരാജൻ മാഷനോ ദക്ഷിണമൂർത്തി സ്വാമിക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു. ഇത് തമ്മില് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
12: തമ്മിൽ വ്യത്യാസം ഉണ്ട്, കാരണം നല്ല വ്യത്യാസമുണ്ട്. അതായത് കവികള് പാട്ട് എഴുതുമ്പോഴേക്കും അതിന് ഒരു കൃത്യമായ വൃത്ത സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ താള സ്വഭാവം ഉണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ. അതില് സംഗീത സംവിധാനം സ്വാതന്ത്ര്യം കുറവായിരിക്കും, അപ്പൊ അതിന് മ്യൂസിക്കലി സാധ്യതകൾ കുറയും. ഇപ്പൊ ശ്രീപദങ്ങളൊക്കെ കേട്ടാൽ അറിയാം, എല്ലാം ഒരേ അളവിലാണ് പാട്ടുകൾ പോകുന്നത്. പക്ഷെ സംഗീതം ആദ്യം ചെയ്തതിന് ശേഷം എഴുതുകയാണെങ്കിൽ അതിന് സംഗീതത്തിന് കുറവ് സ്വാതന്ത്ര്യം ഉണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പാട്ട്, സിനിമാ പാട്ട് സംബന്ധമായി പറയുകയാണെങ്കിൽ സംഗീതമാണ് അതിൻ്റെ ഫൺ എലമെന്റ്. ശരിക്കും സംഗീതത്തിലൂടെയാണ് ഈ പാട്ടിലേക്ക് ആളുകൾ, അതിന്റെ ട്യൂൺസും BGMs അല്ലെങ്കിൽ ഇന്റർലൂഡ്സ് ഒക്കെ കൊണ്ടാണ് പാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. സോ അതിന് കൂടുതൽ കുറച്ച് കൗതുകമുള്ള ട്യൂണുകൾ ഇടുക, അതില് നല്ല താളബോധവും നല്ല പദസമ്പത്തും ഉള്ള കവികളാണെങ്കിൽ സുഖമായിട്ട് അതിൽ എഴുതാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ എഴുതുന്നതിൽ സംഗീതത്തിൽ കൂടുതൽ സാധ്യത വരും. പക്ഷെ ചില ഘട്ടങ്ങളിൽ, ഇപ്പൊ ശ്രീപദങ്ങൾ, അല്ലെങ്കിൽ കേരള കഫേയിലൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, കഥയമ്മ കഥയമ്മ, ഇതൊക്കെ എഴുതി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എനർജൈസ്ഡ് ആവും മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ. കാരണം ഇത് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. കഥകളി കടലുകൾ, കുലശൈല ശൃംഗങ്ങൾ, കഥ തന്നെ വഴിനീളെ അടരും ഈ ഇലകളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യണം, എങ്ങനെ ചെയ്യാം എന്ന് അന്വേഷിക്കും. നമുക്ക് കയ്യില് ഉണ്ടല്ലോ സാധനം, അങ്ങനൊരു ത്രില്ല് നമുക്ക് കിട്ടും. അത് ശരിക്കും പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത് പാട്ട് എഴുതി കിട്ടിയതിന് ശേഷം ചെയ്യാനാണ്. നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത്, അല്ലെങ്കിൽ ശൂന്യതേനെ തനനാണ് ചെയ്യുന്നത്, ഒന്നുമില്ല മറ്റേതാണ്. പക്ഷെ സിനിമയെ സംബന്ധിച്ച് പലപ്പോഴും ഇതിനകത്ത് ഫൺ നേച്ചർ കൂട്ടാനായിട്ട് ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതുമ്പോൾ അതിന് കൂടുതൽ മ്യൂസിക്കൽ സാധ്യത കൂടുതലുണ്ട്.
11: സിനിമയ്ക്ക് അതാണ് നല്ലത്.
12: സിനിമയ്ക്ക് കൂടുതൽ, ഇപ്പൊ സരിത ഒക്കെ വന്നതിന് ശേഷമാണ് ട്യൂൺ ഇട്ടിട്ട് എഴുതി തുടങ്ങിയത്. സരിതയ്ക്ക് മലയാളം അറിയില്ല, അപ്പൊ അത് മാത്രമല്ല, പുള്ളി കുറച്ച് മലയാളം വിട്ട് ശൈലി നോക്കിയാൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ചെറിയ ട്യൂൺ ഇങ്ങനെ ട്യൂണിട്ട് പോവാം. അപ്പൊ വാക്കുകളുണ്ടല്ലോ ഹിന്ദിയിലെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. ഓരോ ചെറിയ അക്ഷരങ്ങളും വാക്കുകളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മലയാള

0: മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ വേറിട്ട് കാണണം.
1: ഈ ഗാനരചയിതാക്കൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ ട്യൂൺ നോക്കി എഴുതലാണോ അതോ
0: മടിയുള്ള ആൾക്കാരാണ്? റഫീഖണ്ണൊക്കെ ഭയങ്കര മടിയനാ. റഫീഖണ്ണൻ പറയാ, ബിജി അപ്പൊ ഞാൻ പറയാം നമുക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം. ഇല്ല ബിജി ട്യൂൺ ഉണ്ടോ, എന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ അത്രയും സമയം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതാ.
1: ട്യൂൺ ഇട്ട് കിട്ടിയാലേ പുള്ളി
0: എഴുതുള്ളൂ. അപ്പൊ അത്രയും സമയം കൂടി കിട്ടുമല്ലോ എന്നുള്ളത്.
1: ഈ പ്രതിഭകള് പലപ്പോഴും മടിയന്മാരാണ്.
0: അതെ അതെ, എനിക്ക് പലപ്പോഴും ഈ പാട്ടുകള് നമ്മൾ അറിയപ്പെടുന്ന പാട്ടുകളെക്കാൾ കൂടുതൽ ചില നമ്മൾക്ക് ഇഷ്ടമുള്ള അറിയപ്പെടാത്ത പാട്ടുകൾ ഉണ്ട്. അതിൽ വെച്ച ഒരു പ്രിയപ്പെട്ട പാട്ടാണ് ശരിക്ക് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ ഒരു പുഴയരികിൽ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് റഫീഖേട്ടനെഴുതിയാണ്. ശ്വേത ആണ് പാടി, ശ്വേത മോഹനാണ് പാടിയത്.

സിനിമയ്ക്ക് പുറത്തുള്ള പാട്ടുകളെ കുറിച്ചാണ്. ആൽബം സോങ്സ് അല്ലെങ്കിൽ ലളിതഗാനങ്ങൾ എന്നൊക്കെ പറയാവുന്ന പലതും പലപ്പോഴും സിനിമാ ഗാനങ്ങളെക്കാൾ എത്ര മനോഹരമാണ് എന്ന് തോന്നാറുണ്ട്. അതിൽ ഒരു പാട്ട് പ്രണയമില്ലാതെ ആയെന്നാണ്. അത്തരം പാട്ടുകൾ

0: എങ്ങനെയാണ് വരുന്നത്?
1: അത് ശരിക്കും പറഞ്ഞാൽ പ്രണയമില്ലാതെ എന്നാൽ റഫീഖിന്റെ ഒരു പ്രശസ്തമായ കവിതയാണ്. അത് ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറാണ് അത് കമ്പോസ് ചെയ്തത്. കമ്പോസ് ചെയ്ത് അത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു ജെയ്സൺ മാഷ്. ഞാൻ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. പാടി അത് എന്റെ സ്റ്റുഡിയോ തന്നെ ഞാൻ തന്നെ പാടി അത് അയച്ചു കൊടുത്തു. അത് അയച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് ജെയ്സൺ മാഷ് വിളിച്ചിട്ട് പറഞ്ഞ, വിജി അന്ന് പാടിയ കവിതയില്ലേ അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞു ഏത് കവിത? പ്രണയമില്ലാതെ ആയെന്നാൽ. ഓ അയ്യോ, അത് അതൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചൊല്ലിയൊരു കവിതയാണ്. പിന്നെ പെട്ടെന്ന് അത് സെഷനൊക്കെ എടുത്ത് നോക്കി അത് പിന്നെ രണ്ടാമത് അത് സെറ്റ് ചെയ്ത് പിന്നെ മാഷ് വിളിച്ചുകൊണ്ട് പോയി എവിടെയോ ഒരു മലയോരത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഈ പാരലലി നടക്കുന്ന ഒരു മിഷൻ എനിക്കിഷ്ടമാണ്. ഈ സിനിമേതരമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ബോധി സൈലൻസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് നമുക്കുണ്ട് യൂട്യൂബ്. പണ്ട് തുടങ്ങിയതാ മോളുടെ ഒന്ന് 2.5 വയസ്സുള്ള ഓണം വന്നല്ലോ എന്ന് പറയാം, അത് വെച്ച് തുടങ്ങിയതാണ്. അതിനു പിന്നീട് പലതും നമ്മളുടേതും നമ്മളുടേതല്ലാത്തതുമായിട്ടുള്ള ഈ പാരലൽ അതിൽ ഇടുന്നുണ്ട്. 100-300 പാട്ടുകളൊക്കെ അതിലുണ്ടാവും. ചിലതിന്റെയൊക്കെ ചാരുലത എന്നൊക്കെ പറയുന്ന അത് സുദീപ് പാലനാട് എന്ന് പറയുന്ന അദ്ദേഹം സംഗീതം ചെയ്തത്. ഞാനും ഹരിനാരായണ പോലെ അഭിനയിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ശ്രുതി ശരണ്യം ഡയറക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ചില പ്രൊഡക്ഷൻസ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കയ്യൂരുള്ളൊരു അതൊക്കെ അതിൽ ചെയ്തതാണ്.
0: ആ ഒരു പാട്ട് പോലെ തന്നെ ചോര വീണ മണ്ണിൽ നിന്ന് ആ പാട്ട് ഒരുപാട് കാലം നമ്മുടെ മലയാള സിനിമയിൽ അത്തരം ഊർജമുള്ള വിപ്ലവ ഗാനങ്ങൾ ഇല്ലാതെ പോയി.
1: ശ്രീ ലാൽ ജോസ് അവിടെ ദുബായിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും ഈ പടം. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് വിജി എടാ ഒരു വിപ്ലവ ഗാനം വേണം. അപ്പൊ പനച്ചൂരാനെ വിളിച്ചു പറഞ്ഞേക്കാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ പനച്ചൂരാൻ വിളിച്ചു, ഞാനും വിളിച്ചപ്പോ ഒരു 1.5 മണിക്കൂർ എടുത്തുള്ളൂ, എടാ റെഡിയായി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് പാടി കേൾപ്പിക്കുക. പാടി ഈ ട്യൂണല്ല, പുള്ളിയുടെ ഒരു ട്യൂണുണ്ട്. പുള്ളി എപ്പോഴും ഒരു ട്യൂണിലെ കവിത എഴുതുള്ളൂ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100-100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ 1000 ചോരണ്ടെഴുതി വച്ച വാക്കുകൾ. ഇങ്ങനെ ട്യൂൺ, ഇതാണ് പുള്ളിയുടെ ട്യൂൺ. അപ്പോ അത് പുള്ളി അയച്ചു തരുകയും ചെയ്തു, പാടി അയച്ചു. ട്യൂൺ വൺസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് അൺലേൺ ചെയ്താലാണല്ലോ പുതിയ ട്യൂൺ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കഷ്ടപ്പെടും ചില പാടി അയക്കുമ്പോൾ. പനച്ചൂരാൻ അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ളൊരു രസമുള്ളൊരു ആലാപന പുള്ളിയുടെ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ചെയ്തു, വേറെ ട്യൂൺ ഇട്ടു, അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തു. ഞാൻ എനിക്ക് വന്നപ്പോ ഈ ചോര തള വിപ്ലവാനം ഉണ്ട്. അപ്പൊ കോറസ് ഒക്കെ പാടിച്ച് അതിന് കുറെ ഹാർമോണിയം ഒക്കെ ചെയ്തു, ബീറ്റൊക്കെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. ഇത് അവിടെ ചെന്നപ്പോ ലാലുവേട്ടൻ പറഞ്ഞു, അയ്യോ ഞാൻ ഓർത്ത് ഇത് വളരെ ഏതെങ്കിലും ഒരു കവലക്ക് എന്നിട്ട് ഒരാൾ പാടണം, ഇതിപ്പോ വലുതാക്കണമല്ലോ. അപ്പൊ നെടുമുടി സാറുണ്ടായിരുന്നു, വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. വേണിച്ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇത് ഗംഭീരമാണ് ലാലു, എന്തൊരു ട്രാക്കാണ് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോ പിന്നെ അത് വലുതാക്കി സീൻ മാറ്റി, പിന്നെ വലിയ മൂവ്മെന്റുകൾ പോലെയൊക്കെ ആക്കി.
0: അപാരമായൊരു സൃഷ്ടിയാണ്.
1: അതെ അതെ നല്ല, അതെ അതെ. അത് പനച്ചുരാന്റെ ചില ഇപ്പോഴും പാടുമ്പോ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചില വരികൾ അതിൽ, നാളെ എന്നതില്ല നമ്മൾ ഇന്ന് തന്നെ നേടണം, നാൾ വഴിയിൽ എന്നും അമരഗാഥകൾ പിറക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, അങ്ങനെയുള്ള വരികളുണ്ടല്ലോ. അതുപോലെ സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നം ഒന്നു തന്നെ. അതെപ്പോഴും പ്രസക്തമാണ്. ഈ സമത്വം എന്ന് പറയുന്നത് ഈ കയ്യെത്തും ദൂരത്തും ഉണ്ടെന്ന് നമ്മൾ ഓർക്കും, പക്ഷെ അല്ല എന്ന് പറയുന്നിടത്തൊക്കെ ഇത് പാടും ഞാൻ. എല്ലായിടത്തും എല്ലാ വേദിയിലും നമ്മൾ ഇത് പാടും ഞാൻ. ഈ 4 വരി പാടും.

0: ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സംഗീതത്തിൽ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്, ആ ഒരു മേഖലയിൽ ഈ പാരമ്പര്യത്തിനും കുലീനതയ്ക്കും ഒക്കെ വല്ലാത്തൊരു പ്രാധാന്യമുള്ളതുപോലെ തോന്നാറുണ്ട്. ആ ഒരു സർക്കിളിൽ നിൽക്കണമെങ്കിൽ ശരിക്കും സിനിമ പോലും അങ്ങനെയുള്ള ക്ലിക്കുകളിലാണ്
1: ഉണ്ടായിരുന്നത്. ബ്രേക്ക് ചെയ്തു, സംഘടിതത്വം ഉണ്ട് തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിൽ, അത് കൂടുതലാണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് തുടങ്ങിയത് ദേവദാസി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ശരിക്കും ആർജവമുള്ള സംഗീതവും നൃത്തവും അവരെ നിന്നാണ്. പിന്നീട് ഇവര് സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള അത് ഏറ്റൊരു ദേവദാസി കമ്മ്യൂണിറ്റി തന്നെ അശക്തരായി പോവുകയും പിന്നെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അങ്ങനെ വരികയും അവർ ശക്തരായിട്ടുള്ള വക്താക്കളായി

0: മാറുകയും അതിന്റെ ഗുണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സംഗീത സമ്പ്രദായങ്ങളിൽ ഒന്നാണ്, അതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ. അപ്പൊ അത് കൂടുതൽ ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിനകത്ത് വരണം. പിന്നെ ഭക്തി നല്ലതാണ്, ഭക്തി കേൾക്കാൻ രസമൊക്കെയാണ് ഇല്ലെന്നല്ല, പക്ഷെ ഭക്തി കേവലം ഡെയ്റ്റി ഐഡൽ വർഷിപ്പിനെ അപ്പുറത്തേക്ക് സംഗീതം സഞ്ചരിക്കപ്പെടേണ്ടതുണ്ടെന്നൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. പല വിഷയങ്ങളെ സംബന്ധിച്ച് കൃതികൾ വരണം. നോർത്ത് ഇന്ത്യൻ കലകളിൽ പലതും ഒക്കെ വിടുതൽ നേടിയിട്ടുണ്ട്, കാരണം കഥക്കായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും അതിനകത്ത് കുറെ ഫ്യൂഷൻ ഉണ്ട്,
1: മിശ്രണം
0: സംഭവിച്ചത് കൊണ്ട് അതിന് കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്പീൽ അതിനുണ്ട്. കർണാട്ടിക് മ്യൂസിക് അതൊരു ക്വാളിറ്റി മ്യൂസിക് ആണെങ്കിൽ പോലും അതിന് തടയുന്നത് ഇത്തരം ഇതുള്ളത് കൊണ്ടാണ്, സ്റ്റിഗ്മ. മറ്റൊരു കൂട്ടരെ കെയർഫുൾ കെയർലെസ് ആയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സംഗീതത്തിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പല ലോകത്ത് പല സംഗീതങ്ങളും ഇതേപോലെ വരേണ്ടതുണ്ടായിരുന്നു. വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതം അങ്ങനെ ഒരു വരേണ്ടതുണ്ടായിരുന്നു. ജാസ് പോലെയുള്ള, ബ്ലൂസ് പോലെയുള്ള സാധനം ബ്ലാക്സ് ഉണ്ടാക്കി, അതിന്റെ പിന്നാലെ ആളുകൾ പോയി. ഹിപ് ഹോപ്പ് സ്ട്രീറ്റുകളിലുണ്ടായി, ആളുകൾ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി ഒരു മൂല ഉണ്ടെങ്കിൽ അവിടെ നിമിഷ കവിതകൾ വിരിഞ്ഞു, അവിടെ ഡാൻസുകളുണ്ട് ഹിപ് ഹോപ്പ്. പിന്നെ അതിന്റെ പിന്നാലെ സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള ആൾക്കാരും പിന്നാലെ പോയി. അങ്ങനെയാണ് ഇതിന്റെ വലിയ പരിപാടികൾ നടക്കുന്നത് സംഗീതത്തില്.
1: മലയാളത്തിലും റാപ്പ് മ്യൂസിക് ഒക്കെ സിനിമകളിൽ വന്നു തുടങ്ങിയല്ലേ, ഏതാണ്ടൊക്കെ വ്യാപകമായി, മിക്കവാറും അങ്ങനത്തെ ഒരു പാട്ട് പോലും ഇല്ലാതെ സിനിമ
0: ഇറങ്ങുന്നത്. അല്ല, ഇതിന് കൃത്യമായ വേലിക്കെട്ടുകള് ഒന്നിനും വയ്ക്കാതിരിക്കുന്നതാണ് എന്റെ ഉചിതം, ഔചിത്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഈ പലതിന്റെയും കൂടി ഒരു പരിപാടി വേദിയായിരിക്കണം. സിനിമ പോലെയുള്ളൊരു ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് പലതിന്റെയും പല, ഇപ്പൊ നമ്മൾ കേട്ട് മടുക്കാതെ കേൾക്കുന്ന എത്രയോ മെലഡികളുണ്ട്, അതിന്റെ കൂടെ ഹിപ് ഹോപ്പ് ഉണ്ട്, പല ജോൺറേസ് ഉള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. സിനിമയിലെ ഇത് വേദിയുള്ളേ. ഇപ്പൊ ക്ലാസിക്കൽ സംഗീതം പോലും സിനിമയിലൂടെ കേട്ട് ക്ലാസിക്കൽ സംഗീതം കേൾക്കുന്ന എത്രയോ പേരുണ്ട്. യേശുദാസ് സാറിനെ പോലെ അതിന്റെ അദ്ദേഹത്തെ ഒരു അദ്ദേഹമൊക്കെ ഒരു ബ്രിഡ്ജ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട്, ഈ ക്ലാസിക്കൽ എക്സ്ട്രീം ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ലൈറ്റ് മ്യൂസിക്കിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ്. ഒരു നമുക്ക്
1: SPB
0: ഒക്കെ, അപ്പൊ അതെ, ശങ്കര പോലെയുള്ള പാട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തരം സംഗീതത്തിനെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിരിക്കുന്ന സിനിമ. ഹിപ് ഹോപ്പ് ഒന്നും അതെ, പിന്നെ എല്ലാം ഹിപ് ഹോപ്പിന്റെ പിന്നാലെ, അത് പാടില്ല.
1: പുതിയ വർക്കുകള്
0: ഇനി ഇറങ്ങാതിരിക്കുന്ന കുറച്ച് ചെറിയ പടങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ആ പടത്തിൽ ചെയ്തിട്ടുള്ളത്. ജയരാജ് അദ്ദേഹം ഡയറക്ട് ചെയ്ത പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ, സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. പിന്നെ ആഹ്ലാദം എന്ന് പറഞ്ഞൊരു സിനിമ അജയ് സംവിധാനം ചെയ്ത്, രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം അഭിനയിച്ച സിനിമയാണ്. പിന്നെ ആഷിഖ് അബു ക്യാമറ ചെയ്തിട്ട് മനു എന്ന് പറയുന്ന ആളുടെ സംവിധാനം, അജസുന്ദരി എന്ന് പറയുന്ന ജോജു ജോർജ് അഭിനയിച്ച, അങ്ങനെ കുറച്ച് സിനിമകൾ. ഇപ്പൊ ഇറങ്ങിയപ്പോ ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് ഞാൻ. എന്റെ മ്യൂസിക് മുജീബ് മജീദ് ആണ് പാട്ട് പാടിച്ച്. ആ അത് അകലേ അകലേ അകലേ ഒരു സ്വർണ കലമാനോ അറിയാ വനങ്ങൾ തേടി അറിയാ

0: അകലേ അകലേ അകലേ.
1: കഥയമ്മയുടെ ഒരു ചെറിയൊരു മണം വരുന്നു. അപ്പോൾ വളരെ സരസമായി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്ദി.
2: താങ്ക് യു.
3: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായെത്തിയത് സംഗീത സംവിധായകനും ഗായകനുമായ ബിജുപാൽ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. നിർവഹണ സഹായം സുനീത പ്രസാദ്.
4: ആവണി പൊന്നൂഞ്ഞാൽ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.

0: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയില്ല.
3: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says government is fully committed to creating a modern sports ecosystem for India in the 21st century. Addresses Khelo India dialogue through video conferencing. 300 Indians among thousands missing in massive flash flood in Nepal, over 160 dead. India sends second tranche of relief materials. NDRF teams deployed in Bihar and Uttar Pradesh to respond to any flood-like situation. Forecast of heavy rainfall over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. US President Donald Trump says no fixed timeline for Iran to return to negotiating table. And in men's cricket, Sri Lanka extend their lead over India to 147 runs in second innings of the second and final test at Colombo. Prime Minister Narendra Modi has said the government is fully committed to creating a modern sports ecosystem for India in the 21st century. He said from sports universities to modern training centers, an ecosystem is being developed across the country where talent receives support at every stage. Addressing the Khelo India dialogue through video conferencing today, Mr. Modi said, sports is not limited merely to winning medals. Rather, it is a mission to unite India's sporting prowess and youth power in the building of a developed India.
4: जब मैं स्पोर्ट्स की बात करता हूँ तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. मैं हमेशा कहता आया हूँ जो खेले वो खिले, और खेल में खिलना सिर्फ मैदान पर जीतना नहीं है. खेल में खिलना मतलब व्यक्तित्व का खिलना और देश का गौरव बढ़ाना.
3: He said every district has the potential to shine on the global sports map. The Prime Minister said he had announced from the ramparts of the Red Fort a big talent hunt to identify kids from 5 to 15 years of age in sports.
4: लाल किले से मैंने 5 साल की उम्र से 15 साल की उम्र के खिलाड़ियों की पहचान करने के लिए एक बड़े टैलेंट हंट अभियान का ऐलान किया है. और इसमें भी हमें केवल ये नहीं देखना है कि किस बच्चे की किस खेल में रुचि है, बल्कि ये भी देखना है कि कौन सा बच्चा किस खेल के लिए फिट है. हमें उस हिसाब से ही उस बच्चे को ट्रेनिंग देनी होगी.
3: The Prime Minister expressed happiness that today sports has emerged as an excellent career and profession in India. Mr. Modi said sports does not just teach to become champions, but also to become better competitors. He said this Khelo India Samvad is not merely a program for discussing sports, but it is a platform for dialogue where every single idea can give a new direction to the nation's sports vision.
4: हमारी सरकार भारत में 21वीं सदी का आधुनिक स्पोर्ट्स इकोसिस्टम बनाने के लिए पूरी तरह प्रतिबद्ध है। आज

0: Nepal, over 160 dead. India sends second tranche of relief materials. NDRF teams deployed in Bihar and Uttar Pradesh to respond to any flood-like situation. Forecast of heavy rainfall over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. U.S. President Donald Trump says no fixed timeline for Iran to return to negotiating table. And in men's cricket, Sri Lanka extend their lead over India to 151 runs in second innings of the second and final test at Colombo. With that, we end the midday news. Akashvani.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം രണ്ടാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ഷോബി തിലകൻ, പി കെ രവി, അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേട്ട്, അശ്വിനി അമ്പിളിക്കുട്ടൻ, ഹസീം അമരവിള, മിന്ന രഞ്ജിത്ത്. സംവിധാനം റൂബി ബാബു.

0: കവലയിൽ നിന്ന് ഉദ്ദേശം 2 കിലോമീറ്റർ അകലെയാണ് കൃഷ്ണകര റെയിൽവേ സ്റ്റേഷൻ. 1.5 വർഷമേ ആകൂ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട്. ചെറിയൊരു സ്റ്റേഷൻ, അധികം ആരും വന്നു പോകാനില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് തീവണ്ടികളെ അവിടെ നിർത്തും. അന്ന് 1985 മെയ് 31 വെള്ളിയാഴ്ച രാവിലെ 8:30 ഷൊർണൂർ പാസഞ്ചറിൽ നിന്നിറങ്ങാൻ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ പച്ചയും ചുവപ്പും കൊടികളുമായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ റഷീദിന് അതിൽ 4 പേരും പരിചിതരായിരുന്നു. കവലയിൽ STD ബൂത്ത് നടത്തുന്ന വികലാംഗനായ രാജേന്ദ്രൻ, ബാങ്കിലെ ജെയിംസും ഹരിയും, പിന്നെ സ്കൂൾ മാഷ് ഉറുമീസ്, അഞ്ചാമൻ, മറ്റെല്ലാവരും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും കയ്യിലൊരു ചെറിയ സൂട്ട്കേസുമായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. റഷീദ് അയാളുടെ അടുത്തേക്ക് ചെന്നു. നന്നായി നരച്ച തോളറ്റം വളർത്തിയ തലമുടിയും താടിയും, 50-നോടടുത്ത് പ്രായം തോന്നും. തൂവെള്ള ജുബ്ബയും കാവിമുണ്ടുമാണ് വേഷം. കഴുത്തിൽ തടിച്ച രുദ്രാക്ഷങ്ങൾ കോർത്ത മാല, സുദൃഢമായ ശരീരം, ആത്മീയതയുടെ തേജസ് പുരിക്കുന്ന മുഖം, ഉള്ളിലൊളിഞ്ഞുകിടക്കുന്ന ഏതോ അജ്ഞാത ശക്തിയുടെ പ്രഭ കണ്ണുകളിൽ. ആ കണ്ണുകൾ എന്തോ പരതുന്നതുപോലെ.
1: ഹലോ, വെൽക്കം ടു കൃഷ്ണകര. ഇവിടെ മുമ്പെങ്ങും കണ്ടിട്ടില്ലല്ലോ.
2: ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ്. അതെ, ഇവിടുത്തെ അമ്പലത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ?

0: മാഷേ, ഇത് പൂജയുടെ മാത്രമല്ല അങ്ങയുടെയും കൂടി നേട്ടമാണ് എന്നാണല്ലോ പൊതുവെയുള്ള അഭിപ്രായം. പത്രങ്ങളും ഇത് തന്നെ പറയുന്നുണ്ടല്ലോ.
1: അവരെങ്ങനെ പറയുന്നു, പക്ഷെ സത്യത്തിൽ ഇതെന്റെ കുട്ടിയുടെ മാത്രം നേട്ടമാണ്. അവളുടെ കഴിവും അർപ്പണബോധവും കഠിനാധ്വാനവും മാത്രം ആണിതിന്റെ അടിത്തറ. അവളുടെ ഈ യാത്രയിൽ ഞാനൊരു സഹചാരി മാത്രമായിരുന്നു, വഴികാട്ടി മാത്രമായിരുന്നു. ഇരുട്ടത്ത് വിളക്ക് പിടിച്ചു കൊടുത്തു, കാലിടറാതെ കാത്തു. അത്ര തന്നെ, നടന്ന് കയറിയത് ഇവൾ തന്നെയായിരുന്നു.
0: പൂജ എന്തു പറയുന്നു, മോൾക്ക് ഇദ്ദേഹം അപ്പൂപ്പൻ മാത്രമല്ലല്ലോ, ഗുരുവും കൂടിയല്ലേ.
2: മുത്തശ്ശൻ എനിക്കെല്ലാമാ, ദൈവം കൂടിയാ. മുത്തശ്ശന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്കൊന്നും പറ്റില്ല. മുത്തശ്ശൻ തന്ന പേന കൊണ്ടാ ഞാൻ പരീക്ഷ എഴുതിയത്. ഗുരുദക്ഷിണയായി SSLC ബുക്ക് ഞാൻ മുത്തശ്ശന്റെ കാൽക്കൽ വെക്കും.
1: ഈ ഗുരുത്വമാ എന്റെ കുട്ടിയുടെ മുതൽക്കൂട്ട്. ഈ ദിവസം കാണാൻ ഞാൻ ഉണ്ടാകില്ല എന്നുപോലും ഒരിക്കൽ ഭയന്നു.

0: അറ്റാക്ക്. പക്ഷേ ദൈവം അനുഗ്രഹിച്ചു. അതിൻ്റെ ബഹളത്തിനിടയിലായിരുന്നു ഇവളുടെ പഠിത്തം. എന്നിട്ടും ഇവക്ക്, ഇനി ഏതായാലും ഇവളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കകളൊന്നുമില്ല. ഉയരും ഇവൾ, ഉറപ്പ്.
1: ഭാവിയെ പറ്റി പറഞ്ഞുവല്ലോ മുത്തശ്ശൻ, മോളുടെ ലക്ഷ്യം എന്താ?
2: ടീച്ചിങ്.
1: അധ്യാപിക? ഡോക്ടറും എഞ്ചിനീയറും IAS ഒന്നും അല്ലേ? സാധാരണ ഇതൊക്കെയാണല്ലോ ലക്ഷ്യമായ കുട്ടികൾ പറയാറ്. അതായത് മുത്തശ്ശന്റെ കാലടികൾ തന്നെ പിന്തുടരാനാണ് ആഗ്രഹം അല്ലേ?
2: അത് മാത്രല്ല ചേച്ചി, അറിവുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ കർമ്മം. വിദ്യ പോലൊരു സമ്മാനമില്ല. നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ നമുക്ക് ചുറ്റുമുള്ളത് കാണാനാണ്. ഗുരു മൂന്നാം കണ്ണാണ് ജ്ഞാനം കാട്ടിത്തരുന്ന കണ്ണ്. ജ്ഞാനദർശനത്തിന് ഗുരു ഇല്ലാതെ സാധിക്കില്ല എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ മുത്തശ്ശ?
0: അതെ മോളെ, ദൈവം അനുഗ്രഹിച്ചു.
2: ഞാൻ ഇന്ന് വരെ പഠിച്ചത്, ഇനി പഠിക്കാൻ പോകുന്നത് ഒക്കെ കഴിയുന്നത്ര പേർക്ക് പകരണം. എന്റെ ഇന്നത്തെ നേട്ടത്തിൽ മുത്തശ്ശനും എന്റെ ടീച്ചേഴ്സും അഭിമാനിക്കുന്നത് പോലെ ഒരുപാട് ഒരുപാട് പേരുടെ ഉയർച്ചയുണ്ട്. നാളെ എനിക്കും സന്തോഷിക്കണം. പിന്നെ ചേച്ചി, ഡോക്ടർ ഒക്കെ ആകാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർ വേറെ ഇല്ലേ? അവരെയൊക്കെ അതിന് പ്രാപ്തരാക്കാൻ കുറച്ച് അധ്യാപകർ കൂടി വേണ്ടേ ഇല്ലേ മുത്തശ്ശ?
0: അതെ മോളെ.
1: റിസൾട്ട് വന്ന ശേഷം എങ്ങനെയുണ്ടായിരുന്നു മാഷേ?
0: ഈ ഒരു മാസം ഇതിപ്പോ ഇതുപോലുള്ള അഞ്ചാമത്തെ മറ്റോ ഇന്റർവ്യൂ ആണ്. ഇതിനു മുമ്പ് പത്രക്കാരുടെ തിരക്കായിരുന്നു. എത്ര പേർ വന്നുപോയി, ഫോട്ടോഗ്രാഫർമാരും ദൂരദർശൻകാരും ഒക്കെ. ആ ദിവസങ്ങളിലെ തിരക്ക് എന്റെ കുഞ്ഞിനെ ശരിക്കൊന്ന് അടുത്ത് കിട്ടിയതുപോലും ഇല്ല.
1: മാഷേ, പൂജയുടെ നേട്ടം അറിഞ്ഞ ആ നിമിഷത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാമോ?
0: അതൊരു അതിശയ ദിനം തന്നെയായിരുന്നു. മിനിസ്റ്ററുടെ നേരിട്ടുള്ള ഫോൺ കോൾ. എന്റെ കുഞ്ഞിന് SSLC പരീക്ഷയിൽ ഒന്നാം റാക്ക്. വിശ്വസിക്കാനായില്ല എന്ന് പറഞ്ഞാൽ തെറ്റാകും. സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, അത്രയ്ക്ക് അധ്വാനിച്ചവൾ. എന്റെ ശിഷ്യരിൽ പലരും ഉന്നത നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്, പക്ഷേ ഇത് സ്വന്തം പേരക്കുട്ടി.
3: എന്തായിരുന്നു ആ ഒരു നിമിഷം തോന്നിയ വികാരം? അഭിമാനം? അതുമാത്രം അല്ല, ആഹ്ലാദവും പിന്നെ ഒരിറ്റു ദുഃഖവും തോന്നി. ഇതൊക്കെ കാണാനും സന്തോഷിക്കാനും താൻ മാത്രമേ ഉള്ളല്ലോ എന്നുള്ള സങ്കടം. മാഷിന്റെ കണ്ണുകളിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദത്തിന്റെ മാത്രം അശ്രുക്കളായിരുന്നില്ല. സന്തോഷവാർത്ത അറിഞ്ഞതും പൂജ മാഷിന്റെ കാൽ തൊട്ടു വണങ്ങി. അവളെ ഇറുകെ പുണർന്നു. അവളുടെ കണ്ണുനീർ മാഷിന്റെ ഉടുപ്പ് നനയിച്ചു. മാഷിന്റെ കണ്ണുകളിൽ നിന്നും തുളുമ്പിയ ജലം അവളുടെ നെറുകയിലും ഇറ്റു വീണില്ലേ? പിന്നെ അങ്ങോട്ട് സന്ദർശകരുടെ ഒഴുക്കായിരുന്നു. ആരെല്ലാം വന്നുപോയി, ഒക്കെ അഭിമാനത്തോടെ നോക്കി നിന്നു. അവളുടെ ദിവസങ്ങളായിരുന്നു അവ. ഇനി നാട്ടുകാരുടെ വക സ്വീകരണമുണ്ട്. കൃഷ്ണകരയുടെ അഭിമാനമാണിവൾ. അവൾക്കൊപ്പം ഈ നാടും പ്രശസ്തമായത്രേ. ശരിയാണ്, ഒരു മാസം മുൻപ് വരെ ആരറിയുമായിരുന്നു കൃഷ്ണകരയെ? ഇന്നോ എല്ലാ പത്രവാർത്തകളിലും പൂജയുടെ കൂടെ ഈ നാടിനും സ്ഥാനം കിട്ടിയിരിക്കുന്നു. ഒന്നര പതിറ്റാണ്ട് മുൻപ് സ്വന്തം നാടുപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കരുതിയിരുന്നോ ഇങ്ങനെയൊക്കെ ആകുമെന്ന്?
0: എന്താ?
1: അല്ല, മാഷെന്തോ വലിയ ആലോചനയിലായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങുകയാ മാഷെ. മാഷിന്റെ ശിഷ്യയായിരുന്നു ഞാനും. ഞാനിന്ന് ഇവിടെ വരെ എത്തി. പക്ഷേ പൂജയ്ക്ക് അതിനേക്കാൾ ഒത്തിരി ഉയർച്ചയുണ്ടാകും തീർച്ച. മാഷെ, ഈ ഇന്റർവ്യൂ സ്ത്രീയുടെ അടുത്ത മാസത്തെ പതിപ്പിൽ വരും, വായിക്കണേ. പൂജ,
2: ആ
1: ഓൾ ദി ബെസ്റ്റ്. ഇറങ്ങിക്കോട്ടെ മാഷെ.
0: മോളെ, എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ പഠിപ്പിച്ചതാണെന്നോ? എന്താ നീ പേര് പറഞ്ഞത്?
4: അനില. അനില ജെയിംസ് അല്ലേ?
0: അയ്യോ സോറി മോളെ.

എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ പേരോ മുഖമോ ഈയിടെയായി ഇങ്ങനെയാ. പഴയ മുഖങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രായം 75 കഴിഞ്ഞു.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, പത്രലേഖിക അശ്വിനി അമ്പിളിക്കുട്ടൻ, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേഠ്, പൂജ മിന്ന രഞ്ജിത്ത്, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

0: ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

ആകാശവാണി കണ്ണൂർ. വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം. ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാട്ട്, ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം ഇവ വാട്സാപ്പ് മെസ്സേജായി അയയ്ക്കുക. നമ്പർ 8547027054. വാട്സാപ്പ് നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 8547027054. ഇന്നാദ്യം ഒരു മെസ്സേജ് വായിക്കാം. കരിയാട് രേഷ്മയുടെയും വിജയരാജന്റെയും മകൻ ശിവനന്ദന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കൊളശ്ശേരിയിൽ നിന്ന് അമ്മമ്മ, കോമള, അച്ചാച്ചൻ, അച്ചാച്ചൻ ശ്രീധരൻ, ശിവാനി, മിത്ര, ദ്വിതി, മാമൻ, മാമി, മൂത്തച്ഛൻ, മൂത്തമ്മ. ഒരു നല്ലൊരു ഗാനം കേൾപ്പിക്കണം. കൈനിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം. ചിത്രം ബാബ കല്യാണി. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

കുന്നൂത്തുതെരു ദിനേശ് ബേഡി കമ്പനിയിൽ നിന്ന് രചിത, പ്രീത എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം തുടക്കം എന്ന ചിത്രത്തിലെ തളിരോമലേ. ഗാനരചന ജോപോൾ, സംഗീതം ജേക്സ് ബിജോയ്, പാടിയത് ചിത്ര, ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ പർവീൺ, ജെറിനണ്ണ ജോൺ, കാഞ്ചന ശ്രീരാം എന്നിവർ. കേൾക്കാം.

സുനിൽ കുമാർ പരിയാരത്തിന് ഏറെ ഇഷ്ടമുള്ള ഗാനം സമൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഹനീഫ് തിരുവള്ളൂർ ആവശ്യപ്പെടുന്ന ഗാനം. ചിരിച്ചപ്പ് കിലുക്കി വെളിച്ചെണ്ണയുണർത്തിയ താമര കണ്ണാളെ, ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്. മരിയല യൂസഫിലെ കേച്ചേരി, സംഗീതം ബോംബെ രവി. തിരുവള്ളൂർ എസ് എൻ എച്ച് എസിലെ 97-98 9A ക്ലാസ്മേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഹനീഫ് തിരുവള്ളൂർ ഈ ഗാനം ആവശ്യപ്പെടുന്നത്. കേൾക്കാം.

അടുത്ത മെസ്സേജ് വായിക്കാം. എൻ്റെ മോൾ നർത്തന എ കെ എസിൻ്റെ പിറന്നാൾ ദിനം കഴിഞ്ഞു പോയി. പിന്നാലെ തിരുവോണവും. മുഴുവൻ മലയാളികൾക്കും ആശംസകൾ, ഒപ്പം ഒരു ഗാനം കൂടിയാവാം. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ തുടർ കിനാക്കളെ. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് എ കെ സന്തോഷ് കുമാർ, സിന്ധു മോൾ, ആചാര്യൻ എ കെ എസ്, കൊമ്പൻപാറ. ഗാനമേത പാടിയത് യേശുദാസും ചിത്രയും, രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഓണം ഭാരതീയരുടെ, വിശിഷ്യ കേരളീയരുടെ ആത്മാവിനോട് ചേർന്നു നിൽക്കുന്ന അതിമനോഹരമായ വികാരമാണ്, ഉത്സവമാണ്. ഈ ലോകത്തിന്റെ ഏതു കോണിൽ ജീവിക്കുമ്പോഴും മലയാളി ഹൃദയങ്ങൾ കൊണ്ടൊന്നാവുന്ന സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണിത്.

ജാതി മത ഭേദങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന, ഒരേ മനസ്സുപോലെ വർത്തിക്കുന്ന സുന്ദര ദിനങ്ങളാണ് ഓരോ ഓണക്കാലവും. ഓണം ഒരോർമ്മപ്പെടുത്തലാണ്, മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു സമത്വ സുന്ദരമായ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, മനുഷ്യ മനസ്സുകളിൽ വറ്റാതെ നിൽക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും സംസ്കാരത്തിന്റെയും ഈ നല്ല ഗുണങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ.

ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും വേളയായ ഓണക്കാലത്ത് മലയാളി മനസ്സുകളിൽ അവരുടെ സ്മൃതിപഥത്തിൽ തെളിയുന്നത് ഒരു ചക്രവർത്തിയുടെ മുഖമാണ്. മഹാബലി ചക്രവർത്തിയുടെ നീതിമാനായ ഭരണാധികാരിയും സ്നേഹസമ്പന്നനായ രാജാവുമായിരുന്നു ഇദ്ദേഹം. കള്ളമോ ചതിവോ ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരരായി ജീവിച്ചിരുന്ന സമത്വസുന്ദരമായ കാലമായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം. ഈ സുന്ദരകാലത്തിന്റെ ഓർമ്മകളാണ് നാം ഓരോ ഓണത്തിലും പുതുക്കുന്നത്.

ശുദ്ധിയുടെയും സമത്വത്തിന്റെയും നീതിയുടെയും സത്യസന്ധതയുടെയും ദാനധർമ്മങ്ങളുടെയും പരസ്പര ബഹുമാനത്തിന്റെയും എത്രയോ പാഠങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിച്ച മഹാനായ ചക്രവർത്തി തന്റെ പ്രജകളെ കാണുവാനായി തന്റെ നാട് സന്ദർശിക്കാനായി എത്തുന്നു എന്നതാണ് ഓണത്തിന്റെ സങ്കല്പം. മനുഷ്യനെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച മഹാബലി ചക്രവർത്തിയെ തങ്ങളുടെ വീട്ടുമുറ്റത്തും ഹൃദയങ്ങളിലും പൊന്നിൻ പൂക്കളം തീർത്ത് സ്വീകരിക്കുകയാണ് ഓരോ മലയാളിയും ഓണക്കാലത്ത്.

പുതു വെളിച്ചത്തിന്റെ പ്രകാശം തേടിയുള്ള കാത്തിരിപ്പ്. കാത്തിരിപ്പിന് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതൊരു വ്യക്തിക്കാവാം, ഒരു നല്ല കാലത്തിനാവാം. നല്ല

മുക്കുറ്റിപ്പൂവുമൊക്കെ പറിക്കാനായി നടന്ന ആ നാളുകളുടെ കാത്തിരിപ്പ്, യൗവനകാലത്ത് ഓണാഘോഷത്തിനായി പുത്തനുടുപ്പുകൾക്കായി കാത്തിരുന്ന കാലം, ഓണാവധി ദിനങ്ങളിൽ വീടുകളിലെത്തുന്ന ബന്ധുക്കൾക്കായും പ്രിയപ്പെട്ടവർക്കായും കാത്തിരുന്ന നിമിഷങ്ങൾ. അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓണമെന്നാൽ ജന്മനാട്ടിലേക്ക് തിരികെ വരാനുള്ള കാത്തിരിപ്പാണ്. കലണ്ടറിലെ തിരുവോണ നാളിലേക്ക് നോക്കി ലീവ് കിട്ടുമോ എന്ന് ഓർത്ത് നെഞ്ചിരിപ്പോടെ ഒരു കാത്തിരിപ്പുണ്ട്. അതിൽ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തുവാനുള്ള ആഗ്രഹവും ആകാംക്ഷയും വെമ്പലുമുണ്ട്. നാട്ടിൽ അവരെയും കാത്തിരിക്കുന്ന വയോധികരായ അച്ഛനും അമ്മയും ഉണ്ടാവും. ഈ ഓണത്തിനെങ്കിലും അവനെത്തും അല്ലെങ്കിൽ അവളെത്തും എന്ന പ്രതീക്ഷയോടെ മുറ്റത്ത് പൂക്കളം തീർത്ത് സദ്യ ഒരുക്കി കാത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ ദൂരെയെങ്ങോ ജോലിക്കായി പോയി ഓണക്കാലത്ത് മാത്രം സ്വഭവനങ്ങളിലെത്തുന്ന അച്ഛനമ്മമാരെ കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട് ഈ മാമലനാട്ടിൽ. പുത്തനുടുപ്പുകൾക്കായി സ്നേഹ ചുംബനങ്ങൾക്കായി ദിവസങ്ങളോളം തുടരുന്ന കാത്തിരിപ്പ്. ഈ ഓരോ കാത്തിരിപ്പും ചിലർക്ക് സന്തോഷത്തിൻ്റെതായി മാറും, പ്രത്യാശയുടേതാവും, മറ്റു ചിലർക്ക് സങ്കടക്കടലിൻ്റെതും.

പരാധീനതയുടെയും ദൈന്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും രോഗാരിഷ്ടതകളുടെയും പടവുകൾ താണ്ടി കർക്കിടകക്കാറുമാറി ആകാശം തെളിഞ്ഞ് തുമ്പപ്പൂക്കളും മുക്കുറ്റിയും ജമന്തിയുമൊക്കെ വിരിഞ്ഞ് പ്രകൃതി പച്ചപുതച്ച് സമൃദ്ധിയുടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കാലം എല്ലാവരും ഏറെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ്.

ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓണസദ്യ, ഓണത്തെയ്യം, ഓണത്തുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടൻ, ഓണക്കോടി, ഓണപ്പാട്ട്, ഓണക്കളി എന്നിങ്ങനെ മലയാളിയുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.

0: മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുകയും പഴയ കാലത്തിന്റെ നന്മകളും ഓർമ്മകളും പുതുതലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം.
1: വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും പോന്നു വരുന്നു. വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും പോന്നു വരുന്നു. ചിങ്ങമാസത്തിൻ അത്തത്തിൻ നാളിൽ ഭംഗിയോടെ തുടങ്ങും ഓരോ

പപ്പടം പഴം പഞ്ചസാര നെയ്യ് അല്പമല്ല വിളമ്പുന്നു നിത്യം. പപ്പടം പഴം പഞ്ചസാര നെയ്യ് അല്പമല്ല വിളമ്പുന്നു നിത്യം. അല്പമല്ല വിളമ്പുന്നു നിത്യം. കോടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങനെ കോമളാങ്കിമാർ വട്ടം തികഞ്ഞ്. കോടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങൻ കോമളാങ്കിമാർ വട്ടം തികഞ്ഞ്. ലോകനാഥ തിരുനാളായണി നാളെ എന്നും പറഞ്ഞു പിരിഞ്ഞ്. പൂ പൊലി പൊലി പൂവേ പൂ പൊലി പൊലി.

കാലത്തിന്റെ അനസ്യൂത പ്രവാഹത്തിൽ ഓണാഘോഷ രീതികളിലും ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മലയാളിക്ക് ഓണമെന്നത് തങ്ങളുടെ തൊടികളിലെ കാക്കപ്പൂവും തുമ്പപ്പൂവും ജമന്തിയുമൊക്കെ നുള്ളിയെടുത്ത് മുറ്റത്ത് തീർക്കുന്ന പൂക്കളങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വിപണി കീഴടക്കിയ പരദേശിപ്പൂക്കളുടെ വശ്യമായ നിറങ്ങളാണ്. അടുക്കളയിൽ ഒത്തുകൂടി സ്നേഹവും സന്തോഷവും ചാലിച്ച് ഉണ്ടാക്കിയിരുന്ന ഓണസദ്യകൾ ഇന്ന് കാറ്ററിംഗ് സർവീസുകളിൽ നിന്നും ലഭിക്കുന്ന റെഡിമെയ്ഡ് സദ്യകൾക്ക് വഴിമാറിയിരിക്കുന്നു. ഈ ബാഹ്യമായ മാറ്റങ്ങൾക്കിടയിലും ഓണം എന്ന വികാരവും അതിന്റെ ആവേശവും ആഹ്ലാദവും മലയാളി മനസ്സുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഈ മഹോത്സവത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു.

ലോകത്തിന്റെ ഏത് ഭാഗത്ത് വസിക്കുമ്പോഴും മലയാളികൾ തനത് ശൈലിയിൽ ഒത്തുചേർന്ന് ഓണത്തെ ആഘോഷപൂർവം എതിരേൽക്കുന്നു. വിവിധ ചുറ്റുപാടുകളിലും സംസ്കാരങ്ങളിലും പ്രദേശങ്ങളിലും ജീവിക്കുന്ന ലോക ജനതയ്ക്ക് മുൻപിൽ മലയാളിയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവെക്കലിന്റെ ഉദാഹരണമായി ഓണാഘോഷങ്ങൾ മാറുന്നു.

ഓണമെന്നത് കേവലം വിഭവസമൃദ്ധമായ സദ്യകളിലോ ആഡംബരപൂർണമായ കോടി വസ്ത്രങ്ങളിലോ കണ്ണഞ്ചിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം നൽകാനും ചുറ്റുമുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനും ഇല്ലാത്തവന് കൈത്താങ്ങാവാനും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും സാധിക്കുമ്പോഴാണ് ഓണമെന്ന സങ്കല്പം.

പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ വേരുകളിലേക്കുള്ള ഗൃഹാതരതയുടെ മടക്ക സഞ്ചാരമാണ് ഓണം. പാരമ്പര്യത്തിന്റെ ഉൾക്കരുത്തും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൈമാറ്റവും തേടിയുള്ള ഒരു യാത്ര. ഓണം വെറുമൊരു ആഘോഷമല്ല, അതൊരു സംസ്കാരമാണ്, ജീവിത ദർശനമാണ്. ഐതിഹ്യങ്ങളുടെ പിൻബലവും കാർഷിക സംസ്കാരത്തിന്റെ പച്ചപ്പും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുറപ്പും സമത്വദർശനവും എല്ലാം സമ്മേളിക്കുന്ന നാട്ടിൻപുറത്തിന്റെ നന്മയും വിശുദ്ധിയും നിഷ്കളങ്കതയും വെളിവാക്കുന്ന കേരളത്തിന്റെ പൈതൃക സാംസ്കാരിക മുഖമാണ് ഓണമെന്ന

കാലം എത്ര മാറിയാലും കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എന്തൊക്കെ ഇല്ലാതായാലും മലയാളി ഹൃദയങ്ങളിൽ നിന്നും ഓണം ഒരിക്കലും മായുകയില്ല. തലമുറകളും ആഘോഷ രീതികളും ഒക്കെ മാറിയാലും മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് നിർത്തുന്ന മൂല്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഓണവും നിലനിൽക്കും. ഗരിമയോടെ, പവിത്രതയോടെ, പുത്തൻ പ്രതീക്ഷകളോടെ, സ്നേഹത്തിൻ്റെ പുതിയ വെളിച്ചത്തിനായി.

0: ശ്രാവണ ഹർഷം സംഗീതശില്പം സമാപിക്കുന്നു. ആഖ്യാനം ഷിബു എൻ ജോസ് മച്ചാട്, അശ്വതി.
1: പാടിയവർ മധു ബാലകൃഷ്ണൻ, ഗണേഷ് സുന്ദരം, അമൽ ആന്റണി, മഞ്ജു മേനോൻ, കെ എം പ്രിയദർശിനി.
0: ഗാനരചന എം ഡി രാജേന്ദ്രൻ, അയ്യമ്പുഴ ഹരികുമാർ, യു കെ സുരേഷ് കുമാർ, പി വി നാരായണൻ. സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, അരൂർ പി കെ മനോഹരൻ, പി ഡി തോമസ്. സർഗാത്മക സഹകരണം ജയ സി ആർ. ആഖ്യാന രചന നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി കണ്ണൂർ. ചലച്ചിത്രഗാനങ്ങൾ. കൈതപ്പൂ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം ശ്യാം.

അടുത്ത ഗാനം 20th Century എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ലവ് ഇൻ 70s. 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം, ആഖ്യാനം, കവിത രഘുനന്ദൻ, രചനാ സംവിധാനം എം വി ശശികുമാർ, സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ഇത് എന്റെ കഥയാണ്. ചിലപ്പോ നിങ്ങളുടെയും. നിങ്ങൾക്ക് 70 വയസ്സിനടുത്താണ് പ്രായമെങ്കിൽ. ആദ്യം ഞാൻ എന്റെ നാടിനെ കുറിച്ച് പറയട്ടെ.

നോക്കത്താ ദൂരം പച്ച പാടങ്ങളായിരുന്നു ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ. കിഴക്ക് പാട്ടിമലയും പടിഞ്ഞാറ് മരുങ്ങോടൻ മലയും വടക്ക് കല്ലടിക്കോടൻ മലയും ഞങ്ങളുടെ നാടിന് അതിർത്തികൾ തീർത്തു. തെക്കുഭാഗം അതിരറിയാത്ത പച്ചക്കടലായിരുന്നു. വിളയാറായ നെൽച്ചെടികളിൽ കാറ്റുപിടിക്കുമ്പോൾ അവ ശരിക്കും കടലിലെ തിരമാലകൾ പോലെ തന്നെയായിരുന്നു.

എന്റെ ഗ്രാമത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞല്ലോ. സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു എന്റെ നാട്. ഞാനന്ന് 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ടൈപ്പ്റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന കാലം. പ്രായം പെൺകുട്ടികളോട് പ്രായം ചോദിക്കരുതെന്നറിയില്ല, അതുകൊണ്ട് അത് ചോദിക്കരുത് കേട്ടോ. എന്നാലും ചിലത് പറയാം. നാട്ടിലെ ചെറുപ്പക്കാരിൽ ചിലർ ഞാൻ ടൈപ്പിന് പോകുമ്പോൾ ഓരോ മൂളിപ്പാട്ടുമായിട്ട് സൈക്കിളിൽ പിന്തുടരാറുണ്ടായിരുന്നു. അതിൽ മാധവൻ മാഷിന്റെ മകൻ ഹരിദാസും ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ അയാളുടെ ചുണ്ടിൽ ഈ പാട്ടായിരുന്നു.

ഇപ്പോ നിങ്ങൾക്ക് എന്റെ അന്നത്തെ പ്രായം മനസ്സിലായി കാണും ഇല്ലേ? ടൈപ്പിന് പോകുമ്പോ ഇടവഴിയിൽ സൈക്കിൾ ബെല്ലിന്റെ മണിനാദം കേൾക്കുമ്പോ ആദ്യമൊക്കെ ഒരങ്കലാപ്പായിരുന്നു, പിന്നീട് അത് കേൾക്കാതെ വരുമ്പോഴായി ഒരു സുഖല്ലായ. ആ മണിനാദമാണ് എന്റെ കൗമാര സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തന്നത്. ഒരു ദിവസം കേക്കണോ, അയാൾ സൈക്കിളിൽ എന്റെ വീടിന്റെ പടിപ്പുര വരെ വന്നു. അന്ന് ആദ്യമായി ഞാൻ അല്പം പേടിച്ചുപോയി. രാത്രി ഉറക്കം വരാതെ ഞാൻ അങ്ങനെ കിടക്കുമ്പോ അതാ റേഡിയോ അയാൾക്ക് വേണ്ടി പാടുന്നു.

0: പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ചിന്തിച്ചത് അമ്പലക്കുളത്തിൽ ഞാൻ കുളിക്കാൻ പോകുന്നിടത്ത് അയാൾ വന്നു കാണുമോ എന്നായിരുന്നു.
1: ഏയ്, അതിന് വഴിയില്ല.
0: ഇന്ന് നിന്റെ സൈക്കിൾ വാലയെ കാണുന്നില്ലല്ലോ, ആ ശല്യം എന്ന് കൂട്ടുകാരി രമ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, അയാൾ അത്ര മോശക്കാരനൊന്നുമല്ല.
1: എന്താ പെണ്ണേ, ഒരു മാറ്റം എന്നവളും.
0: അല്ലെങ്കിലും രമ കളിയാക്കാൻ മിടുക്കിയാ. പിന്നെ അനുരാഗം മനസ്സിൽ മുളച്ച എങ്ങനെ മറച്ചു പിടിക്കാനാകുക?

അമ്മയോടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ വലിയ റേഡിയോ കൊണ്ടു തന്നത് ഭാസ്കരമാമയായിരുന്നു. എപ്പോഴും സിഗരറ്റിന്റെ മണമായിരുന്നു ഭാസ്കരമാമയ്ക്ക്. ഉണ്ടക്കണ്ണുകൾ ചുകച്ചുകാന്ന് ചുവന്നിരിക്കും, കണ്ട ആരും പേടിച്ചുപോകും. എപ്പോഴും ഹിന്ദിപ്പാട്ട് മൂളി നടന്നിരുന്ന ഭാസ്കരമാമ ശരിക്കും പാവായിരുന്നു ട്ടോ. ലീവിൽ വരുന്നത് കൈ നിറയെ മിഠായി, പേനകൾ, മണമുള്ള സോപ്പുകളൊക്കെ ആയിട്ടാണ്. പണ്ടൊക്കെ ലീവിൽ വരുന്ന ഭാസ്കരമാമയുടെ പെട്ടി തുറക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. മുഹമ്മദ് റഫിയുടെ ആരാധകനായിരുന്നു മൂപ്പര്. ഒരുപാട് ഡിസ്കുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ലീവിൽ വരുമ്പോ കോളാമ്പി പെട്ടിയിൽ ആ ഡിസ്ക് ഇട്ടിട്ടാണ് മൂപ്പര് ഉച്ചയ്ക്ക് ചാരുകസേരയിൽ ഊണ് കഴിഞ്ഞങ്ങനെ മയങ്ങുക.

ഒരു ദിവസം ഞാൻ ടൈപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ടെലഗ്രാം കൊണ്ടുവരുന്ന വാസുവിനെ വഴിയിൽ ഞാൻ കണ്ടിരുന്നു. പതിവ് പോലെ മുഖം കുനിച്ചു പോയതുകൊണ്ട് അയാൾ പറയാഞ്ഞതാകും. അയാളാണ് വിവരം അറിയിച്ചതെന്ന് മേമ പറഞ്ഞു. ഭാസ്കരമാമ യുദ്ധത്തിൽ, ബാക്കി മേമ പറഞ്ഞില്ല.

ഭാസ്കര മാമ മരിച്ചതോടെ അച്ഛൻ ബംഗളെ അച്ഛൻ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അച്ഛമ്പെങ്ങളും ഗോപിയേട്ടനും ഞങ്ങളുടെ നാട്ടിലെത്തി. ഗോപിയേട്ടൻ ബി എ പരീക്ഷ എഴുതിയിരിക്കുന്ന കാലമാണ്. പണ്ട് സ്കൂൾ പൂട്ടുമ്പോഴെല്ലാം വെക്കേഷനിൽ ഗോപിയേട്ടൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു. കോളേജിൽ ചേർന്ന് പിന്നെയാണ് വരവ് കുറഞ്ഞത്. ഓണത്തിനോ വിഷുവിനോ വന്നാലായി. അതും മുത്തശ്ശിയുടെ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചാകണം. അല്ലെങ്കിൽ വന്നാലുടൻ പോകാൻ തിരക്ക് പിടിക്കണോ? നന്നായി പാടുമായിരുന്നു ഗോപിയേട്ടൻ. വിഷുവിന് കണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം വിഷുക്കേട്ടം, പിന്നെ പടക്കം പൊട്ടിക്കും. ചില കൊല്ലം കണി നേരത്തെയാകും. അപ്പോ ഭാസ്കരമാമ കുട്ടികളെ കൊണ്ടൊക്കെ പാട്ടുപാടിക്കും. ഒരു വർഷം ഗോപിയേട്ടൻ അതുവരെ കേൾക്കാതിരുന്ന ഒരു പുതിയ പാട്ടുപാടി.

ഇപ്പോ ഗോപിയേട്ടൻ ജോലി അന്വേഷണത്തിലാ. കുട്ടിക്കളിക്കൊന്നും നേരമില്ല. എപ്പോ നോക്കിയാലും വായന. ആളൊരു ഗൗരവക്കാരനായിരിക്കുന്നു. അതിനിടയിൽ മാധവൻ മാഷിന്റെ മകൻ ഗൾഫിൽ ജോലിയായി പോയിന്നൊരു ശ്രുതി കേട്ടു. ശരിയാണ്, കുറെ ദിവസമായി സൈക്കിൾ മണി കേൾക്കാറേയില്ല. ഇല്ലെങ്കിൽ നല്ല വയലറ്റ് ബോഗൻവില്ല സൈക്കിളിന്റെ മുന്നിൽ വെച്ച് എവിടെയെങ്കിലും കാണാറുണ്ടായിരുന്നു. വീട്ടിലെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. ഗോപിയേട്ടനാണ് അച്ഛനോട് ചോദിച്ചത് ഇവളെ എന്താ കോളേജിൽ ചേർക്കാത്തതെന്ന്. അതുവരെ പെൺകുട്ടികൾക്ക് എന്തിനാ ഏറെ പഠിപ്പ് എന്നായിരുന്നു കാരണവന്മാരുടെ ചിന്ത. അങ്ങനെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എന്നെ ചേർത്തു. ഞാനും കോളേജ് കുമാരിയായി. നഗരത്തിലെ കോളേജ്, ഒരുപാട് കൂട്ടുകാർ, ഹോസ്റ്റലിലെ ജീവിതം. ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു അവയെന്ന് ഞങ്ങളന്ന് തിരിച്ചറിഞ്ഞില്ല. അവിടെ വായനയും എഴുത്തുമായി ലൈബ്രറിയിൽ ഏറെ സമയം ചെലവിട്ട എന്നെ കൂട്ടുകാരികൾ കളിയാക്കി വിളിച്ചു.

അതിനിടയിൽ ജോലി കിട്ടി ഗോപിയേട്ടൻ ഡൽഹിക്ക് പോയി. ഏറെ നാൾക്കു ശേഷം ലീവിൽ വന്നപ്പോൾ ഡിഗ്രി പരീക്ഷയുടെ സമയം. സ്റ്റഡി ലീവായി ഞാനും വീട്ടിലുണ്ടായിരുന്നു. ഇവളങ്ങ് വലുതായി പോയല്ലോ എന്നാണ് ഗോപിയേട്ടൻ ആദ്യം പറഞ്ഞത്. നാണത്തോടെ മുറിയിലൊളിച്ച എന്നെ അവിടെ ഇരുന്ന് പാടിയിരുന്ന റേഡിയോയും കളിയാക്കുകയായിരുന്നു. അപ്പോ റേഡിയോയിലെ പാട്ട് അല്ലാതെങ്ങനെ ഈ പാട്ട് തന്നെയായി.

മനസ്സിൽ വീണ്ടും ഒരു പ്രണയം മുട്ടിട്ടു തുടങ്ങിയോ? എനിക്കറിയില്ല, ഞാൻ എന്നെ തന്നെ മറക്കുകയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ.

അതൊരു കർക്കിടമാസമായിരുന്നു. ചിങ്ങം പിറന്നാൽ നല്ലൊരു ദിവസം നോക്കി ഇവളുടെ പുടമുറി നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത് അന്നാണ്. ഗോപിയാണ് പുടവ് കൊടുക്കണമെങ്കിൽ ദിവസം പോലും നോക്കണമെന്നില്ലാന്ന് മുത്തശ്ശി. മുറപ്പെണ്ണല്ലേ, മച്ചിലെ ഭഗവതിയുടെ മുമ്പിൽ വെച്ച് എന്ന് വേണമെങ്കിലും പുടവ് കൊടുക്കാമെന്നത്രേ ശാസ്ത്രം.

ഞങ്ങൾ ചിങ്ങം വരാൻ കാത്തിരുന്നു. അക്കൊല്ലം കൊയ്ത്തൊക്കെ നേരത്തെയായിരുന്നു. 100 മേനിയായിരുന്നു വിളവ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും. അങ്ങനെ ഒടുവിൽ താമരമാലയുമായി ചിങ്ങമെത്തി. റേഡിയോയിൽ ഓണപ്പാട്ട് നിറഞ്ഞു. ഒരു ദിവസം പാട്ടുകൾ അവതരിപ്പിക്കാൻ എത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നാട്ടുകാരൻ MT വാസുദേവൻ നായരായിരുന്നു. അദ്ദേഹം അന്ന് ആദ്യം പറഞ്ഞ പാട്ട് ഇതായിരുന്നു.

പരിചയമുള്ള ഞാൻ വളർന്ന എന്റെ വീട്ടിലെ മുകളിലെ കിഴക്കേ മുറി പോലും വേറെ ഏതോ സ്ഥലമായിട്ട് തോന്നി. അവിടെ എന്നെ കാത്ത് ഒരു കോളിനോ ചിരിയുമായി അതാ ഗോപിയേട്ടൻ. ഒന്നും മിണ്ടാതെ കീഴോട്ട് നോക്കി നിന്ന് എന്നെ നോക്കി ഗോപിയേട്ടൻ മെല്ലെ പാടി,

അത് ഞങ്ങളുടെ പുത്തൻ ഓണമായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു നിറം ഓണത്തിന് കൈവരികയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ ഓണത്തിന് ഊഞ്ഞാലിട്ടു. ഭാസ്കരമാമ പോയതിനു ശേഷം ആദ്യമായി എന്ന് പറയാം.

തിരുവോണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂർ തൊഴാൻ പോയി. പിന്നീടായിരുന്നു ഞങ്ങളുടെ വിരുന്നുപോക്കെല്ലാം. പുലികളിയും വള്ളംകളിയും എല്ലാം ഞങ്ങൾ കണ്ടു.

ഇതൊക്കെ കേൾക്കുമ്പോ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഈ വയസ്സുകാലത്ത് നുണ പറയല്ലേ ഞാനെന്ന്. അല്ലാട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 50 ആണ്ട് മുമ്പൊക്കെ മിക്കവരുടെയും കല്യാണവും പ്രണയവുമെല്ലാം. എന്റെ മകന്റെ മോള് ഈ ഓണത്തിന് വന്നപ്പോ ചോദിച്ചു, അച്ഛമ്മേ, മുത്തച്ഛൻ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയെന്ന്. ആ ഒരു ചോദ്യമാണ് എന്നെ ഈ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള കല്യാണമായിരുന്നോ നല്ലത്? ശാസ്ത്രം ഇപ്പൊ പറയുന്നു അടുത്ത ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഈ ഓർമ്മകൾ ഒരു പഴങ്കഥയായി കണ്ടാൽ മതി, മറഞ്ഞുപോയ ഒരു കാലത്തിന്റെ മായാത്ത ഓർമ്മകൾ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ലവ് ഇൻ സെവന്റീസ്, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം ആഖ്യാനം കവിത രഘുനന്ദൻ, രചനാ സംവിധാനം എം വി ശശികുമാർ, സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം സമർപ്പണം. ONV കുറുപ്പിന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

യേശുദാസും ചിത്രയും. ചിത്രം ഇഷ്ടമാണ് നൂറുവട്ടം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഈ പ്രഭാവതിയും സംഘവും അവതരിപ്പിക്കുന്ന കുമ്മാട്ടിക്കളിപ്പാട്ട് കേൾക്കാം.
1: ആർപ്പോ

0: രാജ്യം
1: കണ്ടു മഹാബലി എന്നൊരു തനുജൻ പിണ്ടലൊഴിഞ്ഞിഹ തന്നെ രാജ്യം
0: കൊണ്ടാടി പരിപാലിക്കുമ്പോൾ ഉണ്ടായി വന്നിത് സുഖമേവർക്കും
1: കൊണ്ടാടി പരിപാലിക്കുമ്പോൾ ഉണ്ടായി വന്നിത് സുഖമേവർക്കും
0: അന്നൊരു നാളിൽ അമരാവതിയെ ചെന്നു കരസ്ഥിതമാക്കിക്കൊണ്ട്
1: അന്നൊരു നാളിൽ അമരാവതിയെ ചെന്നു കരസ്ഥിതമാക്കിക്കൊണ്ട്
0: ഉദ്ധതനാകിയ മഹാബലിയോട് യുദ്ധേ തോറ്റിതു ദേവാദികളും
1: ഉദ്ധതനാകിയ മഹാബലിയോട് യുദ്ധ

0: നിന്നുടെ പ്രജകളെ കാണാൻ.
1: ഒരു വർഷത്തിൽ ഒരു ദിനം ഇവിടെ വരണം നിന്നുടെ പ്രജകളെ കാണാൻ.
0: മാലോകരുടെ പൂജ കേൾക്കാൻ ഭൂലോകത്തിൽ എത്തിയിടേണം.
1: മാലോകരുടെ പൂജ കേൾക്കാൻ ഭൂലോകത്തിൽ എത്തിയിടേണം.
0: ശ്രാവണ മാസ തിരുവോണത്തിൻ നാളിൽ മേൽപത വന്നിടേണം.
1: ശ്രാവണ മാസ തിരുവോണത്തിൻ നാളിൽ മേൽപത വന്നിടേണം.
0: എന്ന് പറഞ്ഞു മറഞ്ഞിതു ഭഗവാൻ അന്ന് മുതൽക്കു മഹാബലി താനും.
1: എന്ന് പറഞ്ഞു മറഞ്ഞിതു ഭഗവാൻ അന്ന് മുതൽക്കു മഹാബലി താനും.
0: വന്നരുളുന്ന ദിവസമതാണ് മണ്ണിൽ കീർത്തി പെരുത്തൊരു ഓണം.
1: വന്നരുളുന്ന ദിവസമതാണ് മണ്ണിൽ കീർത്തി പെരുത്തൊരു ഓണം.
0: ഓണത്തപ്പൻ എഴുന്നള്ളുമ്പോൾ വേണം നല്ല വിനോദം ലോകെ.
1: ഓണത്തപ്പൻ എഴുന്നള്ളുമ്പോൾ വേണം നല്ല വിനോദം.

0: ചെന്നുകയറി കൊടുങ്ങല്ലൂരിൽ
1: ഗോപുരമെഴുവലത്തും വെച്ചു,
0: ഗോപുരമെഴുവലത്തും വെച്ചു
1: കാളിയെ കാളിയെ എന്ന് വിളിച്ചു,
0: കാളിയെ കാളിയെ എന്ന് വിളിച്ചു
1: കണ്ടൻ കാളി വിളിയം കേട്ടു,
0: കണ്ടൻ കാളി വിളിയം കേട്ടു
1: കാരോരമ്മ വളർത്തിയ പന്നി,
0: കാരോരമ്മ വളർത്തിയ പന്നി
1: തകരക്കാട്ടിൽ തിന്നു വളർന്നു,
0: തകരക്കാട്ടിൽ തിന്നു വളർന്നു
1: കോട്ട പൊളിച്ചവൻ കാട്ടിൽ ചാടി,
0: കോട്ട പൊളിച്ചവൻ കാട്ടിൽ ചാടി
1: കാടിനു പുറമേ വേടരുമായി,
0: കാടിനു പുറമേ വേടരുമായി
1: കരുതിക്കൊൾവിൻ വേടന്മാരെ,
0: കരുതിക്കൊൾവിൻ വേടന്മാരെ
1: അതിലൊരു വേടൻ കരുതിയ നിന്നു,
0: അതിലൊരു വേടൻ കരുതിയ നിന്നു
1: കരുതിയ വേടൻ അമ്പുകളെയ്തു,
0: കരുതിയ വേടൻ അമ്പുകളെയ്തു
1: അമ്പത് കൊണ്ടത പന്നി മറിഞ്ഞു,
0: അമ്പത് കൊണ്ടത പന്നി മറിഞ്ഞു
1: കെട്ടിവരിഞ്ഞു തോളിയിലേക്ക്,
0: കെട്ടിവരിഞ്ഞു തോളിയിലേക്ക്
1: ഞാറത്തണലിൽ കൊണ്ടെന്നിറക്കി,
0: ഞാറത്തണലിൽ കൊണ്ടെന്നിറക്കി
1: വയറാവള്ളി വലിച്ചങ്ങൂരി,
0: വയറാവള്ളി വലിച്ചങ്ങൂരി
1: കൊത്തി നുറുക്കി ചട്ടിയിലാക്കി,
0: കൊത്തി നുറുക്കി

0: ഈ പ്രഭാവതിയും സംഘവും അവതരിപ്പിച്ച കുമ്മാട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
6: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
7: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
8: On Kerala's rampant drug crisis, it's the biggest talking point in the state.
9: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
10: Ningal mayakku marinnirediraayi adishaktamaya nelavaadu edukkanam.
11: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakku marinninte vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
12: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
13: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
12: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
14: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
15: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
14: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
16: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
17: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
18: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
19: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
0: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
18: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
18: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം, മാസോണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ

0: സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജാനകി ദേവി പാടിയത് എൻ ഹൃദയ പൂത്താലം എന്നാരംഭിക്കുന്നു.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
10: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
11: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
12: ഞാറ്റുവേല,
13: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
14: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
13: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
12: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണാഘോഷത്തിന്റെ ആരവങ്ങൾക്ക് എവിടെയും കുറവില്ല. ഉത്രാട പാച്ചിലിൽ തുടങ്ങി തിരുവോണ സദ്യ കഴിഞ്ഞ് ആർപ്പ് വിളികളും പാട്ടും കളികളുമായി എങ്ങും ഒത്തുകൂടലാണ്.

0: നാട്ടിലാണെങ്കിൽ അസോസിയേഷനുകളിൽ വിവിധ തരം പരിപാടികളാണ്. ക്ലബ്ബുകൾ കൈയടക്കിയ യുവാക്കൾ ആഘോഷ തിമിർപ്പിലാണ്. ഈ ആഘോഷ ദിനത്തിൽ നമുക്കും ഒന്ന് ചുറ്റിക്കാണാം. ഇപ്പോൾ നാം ഉള്ളത് നെയ്യാറ്റിൻകര വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ്. വനിതകളും പുരുഷന്മാരും കുട്ടികളും വിവിധ പരിപാടികൾക്കായി തയ്യാറെടുക്കുകയാണ്. വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കെ സനൽകുമാരൻ നായർ.
1: ഞങ്ങളുടെ ഈ PTP നഗർ റെസിഡൻസ് അസോസിയേഷൻ 2004 രജിസ്റ്റർ ചെയ്ത് ഒരു കുടുംബ ഐക്യ കൂട്ടായ്മയായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഓരോ വർഷവും ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കായിട്ട് പലതരം പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കുടുംബ സംഗമവും ഓണാഘോഷവും ഒന്നിച്ചാണ് നടത്തുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികൾക്കായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾ, വനിതകൾക്കായിട്ട് പ്രത്യേകം മത്സരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പൊ കലാമത്സരങ്ങൾ എന്ന് പറയുമ്പോൾ LKG UKG വിഭാഗക്കാർക്കുള്ള നഴ്സറി പാട്ട്, ആക്ഷൻ സോങ്, അവരുടെ കഥ പറച്ചില്, അത് കഴിഞ്ഞിട്ട് LP UP ഹൈസ്കൂൾ മുതിർന്നവർക്ക് പ്രത്യേകം ഉപന്യാസം, പ്രസംഗം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട് എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓണനാളിൽ തന്നെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, മെമ്മറി ടെസ്റ്റുണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടലെന്ന വളരെ ജനകീയവും ആകർഷകവുമായ ഒരു പരിപാടിയുണ്ട്. പിന്നെ എല്ലാവർക്കും LP UP ഹൈസ്കൂൾ മുതിർന്നവർക്കൊക്കെ നാരങ്ങ സ്പൂൺ, ബലൂൺ കപ്പ്, കസേര ചുറ്റല്, വാട്ടർ ബോൾ ബാലൻസിങ്, പിന്നെ LKG UKG കുട്ടികൾക്കായിട്ടുള്ള മിഠായി പെറുക്കല്, കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു കുടുംബ സംഗമം കൂടിയാണ്. അപ്പം ഇതിൽ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു ചടങ്ങ് ഗുരുവന്ദനം എന്ന ചടങ്ങാണ്. അതായത് നമ്മുടെ റെസിഡൻസ് പരിധിയിൽ 80 വയസ്സ് കഴിഞ്ഞ ഗുരുജനങ്ങളെ ആൺപെൺ ഭേദമില്ലാതെ ഞങ്ങൾ ബഹുമാനിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഈ കുടുംബസംഗമത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഡയസിലിരുത്തി അവരെ കാല് തൊട്ട് തൊഴുത് പൊന്നാട ചാർത്തി ദക്ഷിണ നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ്. വളരെയധികം ആകർഷകമായ ഒരു ചടങ്ങാണ്. അതിന് ഞങ്ങളുടെ റെസിഡൻസ് കൂട്ടായ്മയുടെ സംഘടനയായ ഫ്രാനിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ വന്നാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. പിന്നെ നമ്മുടെ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മുടെ ഈ നാട്ടിനകത്തുള്ള മികച്ച ക്ഷീര കർഷകരെ ആദരിക്കുന്നുണ്ട്. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കർഷക ശ്രേഷ്ഠ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഓണാഘോഷത്തിലും കുടുംബസംഗമത്തിലും സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കഴിയും. പിന്നെ പറയേണ്ട ഒരു കാര്യം, കേരള തനിമയോടുകൂടിയ ഒരു അത്തപ്പൂക്കള മത്സരം ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരള തനിമയോടുകൂടിയ പുഷ്പങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഓണത്തപ്പനെയും മഹാബലിയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഓണ പൂക്കളമൊരുക്കി. ഒന്നാം സമ്മാനം ഇത്തവണ 1251 രൂപയാണ്. രണ്ടാം സമ്മാനം 1001, മൂന്നാം സമ്മാനം 751 രൂപയുമാണ് നമ്മുടെ മത്സര വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം. ഇങ്ങനെ വരുമ്പോൾ നാട്ടിൻപുറങ്ങളിലുള്ള ഓണപ്പൂക്കളവും ഓണപ്പൂവിളിയും ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ശ്രമത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെയും ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളതിൽ വിലയിരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് പാരിതോഷികം നൽകുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും എത്ര പേര് SSLC എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളെയൊക്കെ വിളിച്ച് ആദരിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ് അവരൊക്കെ പ്രോത്സാഹനം, ചെറിയതാണെങ്കിലും ഒരു ക്യാഷ് പ്രൈസൊക്കെ കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കളുടെയും നമ്മളെ നാട്ടുകാരുടെയും മുമ്പിലൊക്കെ വെച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഈ ചടങ്ങിനോടൊപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് +2

ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ടാബാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകി വരുന്നത്. അപ്പോൾ ഈ ടാബ് നമുക്ക് സ്പോൺസർ ആയിട്ടെത്തി കിട്ടും. 10-40,000 രൂപയ്ക്കുള്ള ഒരു ടാബാണ് പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം വരും. എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങണം, നാട്ടുകാരുടെ യോഗത്തിൽ വെച്ച് എനിക്ക് ഈ സമ്മാനം വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ആരോഗ്യപരമായ മത്സരം കുട്ടികളുടെ ഇടയ്ക്ക് വരും. പിന്നെ നമ്മൾ ധാരാളം ചിരിക്കാനുള്ള പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. വനിതകൾക്ക് മാത്രമായിട്ടുള്ള വടംവലിയുണ്ട്, പിന്നെ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലിയുണ്ട്, വെറുതെ ചിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ കസേര ചുറ്റൽ, അപ്പോൾ എല്ലാവരും കൂടി ആർത്ത് കൂക്കി വിളിച്ച് ബഹളം വച്ച് നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളെ ഈ നാട്ടിലുള്ള അബാലവൃദ്ധജനങ്ങൾ വന്നു ചേരും. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ വർഷത്തെയും ലാഭവിഹിതത്തിൽ നിന്നും സിംഹഭാഗമെടുത്ത് ഈ അംഗങ്ങളായിട്ടുള്ള ഓരോ വീടിനും ഓരോ സമ്മാനം എന്നുള്ള നിലയ്ക്ക് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഓണക്കിറ്റോ, അത് ആ വർഷം കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച്, ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ് നൽകുന്നത്. ശരാശരി 400 രൂപ വില വരുന്ന പാത്രങ്ങൾ, ഉരുളികൾ, സ്റ്റീൽ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെയാണ് ഇത്തവണ കൊടുക്കുന്നത്. ഇത് ഒരു കുടത്തിനകത്ത് എല്ലാ വീട്ടുകാരുടെയും നമ്പർ എഴുതിയിട്ടിട്ട് സമ്മാനത്തിൻ്റെ സീരിയൽ നമ്പറും എഴുതിയിടും. അപ്പോൾ ഓരോ വീട്ടിലെയും ഒരാൾ വന്ന് ആ കുടത്തിനകത്ത് കൈയിട്ട് നമ്പർ എടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 64-ാമത്തെ നമ്പറായിട്ടുള്ള പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ 64-ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച പ്രൈസ് ചെമ്പുക്കുടം ആയിരിക്കും ചിലപ്പോൾ, അത് അവർക്കെടുക്കാം. ഇങ്ങനെ അവരവരുടെ സമ്മാനം അവരവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു മത്സരം.

0: കുട്ടികളെല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ഉത്സാഹത്തിലും സന്തോഷത്തിലുമൊക്കെ ഓടി നടന്ന് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരുന്ന കുട്ടികളെ നമുക്കിനി പരിചയപ്പെട്ടാലോ. അമ്മോന്റെ പേരെന്താണ്?
1: എന്റെ പേര് അഭിനവ്.
0: അഭിനവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഇപ്പൊ 9th സ്റ്റാൻഡേർഡ്.
0: ഇപ്പൊ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഏത് ഐറ്റത്തിലാണ് അഭിനവ് പങ്കെടുത്തത്?
1: ഞാനിപ്പോ ലളിതാനത്തിലായിരുന്നു പങ്കെടുത്തത്. ഇപ്പൊ കഴിഞ്ഞ് അടുത്തതിൽ പങ്കെടുക്കാൻ വേണ്ടി നിക്കുകയാണ്.
0: അടുത്ത ഏത് ഐറ്റം ആണ്?
1: അടുത്തിനി പദ്യപാരായണം. അത് ഇനി ഇവിടെ ഉള്ള പരിപാടി എല്ലാത്തിലും പങ്കെടുക്കാനാണ് പ്ലാൻ. കലാമത്സരങ്ങൾ, അതിൽ പ്രസംഗം, ഉപന്യാസം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട്, കായിക മത്സരങ്ങൾ, എല്ലാ സ്പോർട്ടിലുള്ള മത്സരങ്ങളാണ്. പഴയ പോലത്തെ കളികളല്ല, എല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ ടഫും കാണും. പക്ഷെ നമ്മളെല്ലാവരും കൂട്ടത്തോടെ മത്സരിക്കുമ്പോൾ അത് രസകരമാണ്, തമാശ നിറഞ്ഞതും. പക്ഷെ അതിൽ നിന്ന് തന്നെ കുറെ കുറെ കായിക ഗൗരവങ്ങൾ പഠിക്കാനും ഉണ്ടായിരിക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കത് ആഘോഷിക്കുമ്പോൾ അതൊരു കൂട്ടായ്മ ഉത്സവം തന്നെയാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ കൂടിപ്പോയാൽ 4-5 മെമ്പേഴ്സ് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള 100 വീടുകളുള്ള അസോസിയേഷൻ അത് ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അത് നല്ല നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് തരുന്നത്. എന്റെ അറിവ് വെച്ച കാലം തൊട്ടേ ഇവിടെ റെസിഡൻസിൽ ഓണാഘോഷവും ഇതുപോലെ മത്സരങ്ങളും കുടുംബസംഗമവും ഉണ്ട്. ഞാൻ 1st ക്ലാസ് തൊട്ട് ഇതിലെല്ലാം പങ്കെടുക്കുകയാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് സ്റ്റേജ് ഫിയർ മാറുന്നു. അപ്പൊ എന്നെ പോലുള്ള നിരവധി കുട്ടികളിവിടെ ഉണ്ട്. ഇവർക്ക് ഇതുപോലെ മത്സരിക്കുമ്പോൾ അവര് അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അവർക്കത് ക്രേസ് ആയിട്ട് മാറും. ഈ ഒരു മാതൃകാപരമായ അസോസിയേഷനിലെ ഈ പരിപാടികൾ കണ്ട് വളരുന്ന ഓരോ കുട്ടിയും ഭാവിയിൽ തലമുറയുടെ നല്ല നല്ല വാഗ്ദാനങ്ങളായി മാറുമെന്നാണ് എന്റെ വിശ്വാസം. നമുക്കും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇതിൽ നിന്നുള്ള മോട്ടീവ് നമുക്ക് അതാണ് കിട്ടുന്നത്.
0: അടുത്തൊരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്?
2: എന്റെ പേര് ശിവാനി മഹേഷ് എന്നാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നെല്ലിമൂട് കോൺവെന്റിലാണ് പഠിക്കുന്നത്.
0: അപ്പൊ ശിവാനി, എന്തൊക്കെ മത്സരങ്ങളിലാണ് ഇതുവരെ പങ്കെടുത്തത്? ഇനി എന്തൊക്കെ മത്സരങ്ങളുണ്ട്?
2: ഞാൻ ഇതുവരെ പങ്കെടുത്തത് ക്യൂസ് പ്രോഗ്രാം, മെമ്മറി ടെസ്റ്റ്, ബോൾ ബാലൻസിങ്, ബലൂൺ കപ്പ്, ഇതിലൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തത്. ഇനി ധാരാളം ഗെയിംസ് ഉണ്ട്. കസേരയുടെ ചുറ്റൽ, നാരങ്ങ സ്പൂൺ, സുന്ദരിക്ക് പൊട്ടുതൊള്ള, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്.
0: എന്താണ് ഈ സ്പോർട്സ് ഐറ്റങ്ങളോടാണോ ശിവാനിക്ക് താല്പര്യം? ആർട്സ് കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തില്ലേ?
2: സ്പോർട്സ് ആണ് കൂടുതൽ താല്പര്യം. നമ്മൾ അസോസിയേഷനിൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാം. ഇപ്പൊ ആർട്സിലാണെങ്കിൽ എങ്ങനെ, സ്പോർട്സിലാണെങ്കിൽ എങ്ങനെ, എല്ലാവരും എൻകറേജ് ചെയ്യുന്ന നല്ല നല്ല പ്രോഗ്രാംസ് ആണുള്ളത്. പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് എല്ലാ വിഭാഗത്തിലും വന്നവർക്ക് എൻകറേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുന്ന ധാരാളം ഗെയിംസ് ഉണ്ട് ഇവിടെ.
0: അപ്പം ശിവാനിയും ശിവാനിയുടെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവില്ല ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ശിവാനിക്ക് പറയാനുള്ളത്?
2: ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന്

0: ചിരിച്ച് സന്തോഷത്തോടെ എല്ലാത്തിലും പങ്കെടുത്ത് പഴയൊരു കൂട്ടായ്മ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇതിലൂടെ റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്.
1: ഇനി നമുക്ക് അദ്വൈത കമലിന്റെ ഒരു ലളിതഗാനം കൂടെ കേട്ടാലോ?

കുടുംബങ്ങളെ കോർത്തിണക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളിലും ഓണാഘോഷം അതിന്റെ പാരമ്യത്തിലാണ്. കലാകായിക മത്സരങ്ങളും പരമ്പരാഗത കളികളുമൊക്കെയായി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെ ഓണം വ്യത്യസ്ത അനുഭൂതികൾ സമ്മാനിക്കുന്ന വൈകാരിക ഉത്സവം കൂടിയാകുന്നു. എത്ര ദൂരത്തിലാണെങ്കിലും എത്ര തിരക്കിലായാലും ഓണമായാൽ സ്വന്തം നാട്ടിലെത്തി ആഘോഷങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും പങ്കെടുക്കുക എന്നത് ഏറെ നിർബന്ധമാണ് ഓരോരുത്തർക്കും. കളിച്ച് രസിച്ച് യാത്രകളുമായി എല്ലാ വിഷമതകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ദിനങ്ങളെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. നാം ഈ കേട്ട പോലെ ആയിരക്കണക്കിന് അസോസിയേഷനുകളും ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മകളും ഒത്തൊരുമിക്കുന്ന ഈ ഓണം മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. പൂക്കളങ്ങൾ തീർത്തും വിഭവങ്ങൾ വിളമ്പിയും ഓണക്കോടികൾ കൈമാറിയും സ്നേഹ സൗഹൃദങ്ങൾ പുതുക്കിയും നമുക്കും ഒന്നിക്കാം. വെൺപകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലെ ഓണാഘോഷ പരിപാടികളാണ്

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം ശനിയാഴ്ച മുതൽ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെ പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപം വാഹനം കത്തിനശിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉത്രട്ടാതി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. വള്ളംകളി ഞായറാഴ്ച ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. സമുദ്രമത്സ്യ ഗവേഷണം, മത്സ്യബന്ധനം, സമുദ്രകൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിനായി സെയ്ഷൽസിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലേറ്റത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-ാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. എഫ്എം പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജയചന്ദ്രൻ പാടിയത് ചിത്രം പ്രേതങ്ങളുടെ താഴ്വര.

തിരുവോണം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കാനായി സപ്ലൈകോ ഉൾപ്പെടെ വിപണനമേളകൾ ഒരുക്കിയിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആവശ്യക്കാർക്ക് ഓണസദ്യ വീട്ടിലെത്തിക്കുന്ന സംവിധാനവും ഒരുക്കി. ഓണത്തോടനുബന്ധിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തിരക്കേറി. ജില്ലയുടെ ഓണാഘോഷ പരിപാടി ലാവണ്യം 2026 തുടക്കമായി. എറണാകുളം ദർബാർ ഹാൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പുറമെ ഫോർട്ട് കൊച്ചി, വെളി ഗ്രൌണ്ട്, വടക്കൻ പറവൂർ, കോതമംഗലം, പിറവം തുടങ്ങി ജില്ലയിലൊട്ടാകെയുള്ള 15 വേദികളിലായി 40 കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. തിങ്കളാഴ്ച ദർബാർ ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉത്രാട ദിനത്തിൽ കുട്ടമ്പുഴ പന്തപ്ര കോളനിയിൽ ഓണക്കോടി വിതരണവും ഓണസദ്യയും നടന്നു. സംഗീത നൃത്ത പരിപാടികൾ, ലൈവ് ഫ്യൂഷൻ, വിവിധ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ അണിനിരക്കുന്ന ഇന്ത്യൻ വസന്തോത്സവം, പുലികളി, സ്റ്റേജ് ഷോ, മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങിയവയാണ് 7 നീളുന്ന പരിപാടികളിൽ അരങ്ങേറുക. കുടുംബശ്രീ ഓണം വിപണനമേള സമാപിച്ചു. കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണം വിപണനമേള ചോറ്റാനിക്കരയിൽ സംഘടിപ്പിച്ചു. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 21 മുതൽ 25 വരെയായിരുന്നു മേള നടന്നത്. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന വിഷരഹിത പച്ചക്കറികൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, ഓണപലഹാരങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമായി. ജില്ലാതല മേളയ്ക്ക് പുറമെ ജില്ലയിലെ എല്ലാ CDSകളിലും 2 ഓണം വിപണനമേളകൾ വീതം സംഘടിപ്പിച്ചു. കൊച്ചിയുടെ ദീർഘകാല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന ആലുവയിലെ 190 MLD ജലശുദ്ധീകരണ പ്ലാന്റിന് സാങ്കേതിക അനുമതിയായി. അടുത്തഘട്ടമായ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപായി പദ്ധതിയുടെ സാങ്കേതിക അനുമതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അധികൃതർ പരിശോധിച്ച് അംഗീകാരം നൽകേണ്ടതുണ്ട്. സാങ്കേതിക അനുമതിയുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഫയൽ വകുപ്പ് മേലധികാരി മുഖേന അടിയന്തരമായി ADBക്ക് സമർപ്പിച്ച് അംഗീകാരം നേടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുമുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി കണ്ണൂർ.
1: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:50 കിസാൻ വാണി, 7:20 8:40 സേവന വാർത്തകൾ, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി, ഫിസിയോതെറാപ്പി പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും, ഫിസിയോതെറാപ്പിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് മാരാരുമായുള്ള അഭിമുഖം അവസാന ഭാഗം, തുടർന്ന് തൊഴിൽ വാർത്തകൾ.

8 മണിക്കും രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ഓണം കഥാവേള.

കെ രേഖ അവതരിപ്പിക്കുന്നു. 9:30 കഥകളിപ്പദങ്ങൾ, 10:30 ലളിത ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ശ്രീനാരായണ ഗുരുവിന്റെ ചിജ്ജട ചിന്തനം എന്ന കവിത കേൾക്കാം. ആലാപനം ഗണേഷ് സുന്ദരം. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ഓണം കവിതാനേരം. നാലാപ്പടം.

കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. നാട്ടിപ്പാട്ട് കലാകാരിയും അഭിനേതാവുമായ കാഞ്ഞങ്ങാട് മോനാച്ചയിലെ എം തമ്പായിയമ്മ പങ്കെടുക്കുന്നു ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 റംല ബീഗംപാടിയ മാപ്പിളപ്പാട്ടുകൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ അറിയിപ്പുകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. 1 ആവണി പൊന്നുഞ്ഞാൽ BK ഹരിനാരായണൻ അവതരിപ്പിക്കുന്നു. 2:15 തുടർ നാടകം. 2:30 5 ചലച്ചിത്ര ഗാനങ്ങൾ. 3 നാടകം ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. 4 ഓണം പ്രമാണിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന കഥകളിപ്പദങ്ങൾ. 5:30 റഹ്മത് അലി സീമമ്മുവും സംഘവും അവതരിപ്പിക്കുന്ന ദഫ്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥി, റബ്ബർ തോട്ടത്തിലെ തേനീച്ച വളർത്തൽ. ഈ വിഷയത്തെക്കുറിച്ച് റബ്ബർ ബോർഡിൽ നിന്നും ജൂനിയർ സയന്റിഫിക് ഓഫീസറായി വിരമിച്ച AC സുരേഷ് ബാബു സംസാരിക്കുന്നു. 7:20 8:40 സേവന വാർത്തകൾ. 7:35 9:30 11 ചലച്ചിത്ര ഗാനങ്ങൾ. 8 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ഓണം കഥാവേള, ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു. 10 നാടകം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇന്നാറ് അൻപതിന് കിസാൻ വാണി, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി, 9:15 ഓണം കഥാവിള കെ രേഖ അവതരിപ്പിക്കുന്നു, 9:30 കഥകളിപ്പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.

0: പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425 3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21 നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണിവരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
0: ഓണവാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണിവരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര

0: വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാനദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് എംഎൽഎമാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും കൂട്ടരും പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഒരു 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
4: എന്തേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
4: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
5: അതെവിടുന്ന്?
4: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
10: ഓഫർ കണ്ടിട്ട്.
9: ഡിസ്കൗണ്ട് ഉണ്ടാ?
10: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
9: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ നിങ്ങളുടെ സ്വകാര്യ ലോകത്തിലെ ഭംഗിയും ശക്തിയും തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ആഗ്രഹങ്ങളെയും പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പ്രപഞ്ചം തന്നെയുണ്ടെന്നുള്ള ഈ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചില്ലി, ഇതേക്കുറിച്ച് ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ

0: സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തോടും ജീവിത രീതിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിളയാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങിന്റെ ഓരോ ഭാഗവും മനുഷ്യന് പ്രയോജനപ്പെടുന്നു. എന്നാൽ ഇത്രയേറെ പ്രാധാന്യമുള്ള തെങ്ങിനെ പലപ്പോഴും കീടബാധ ഗുരുതരമായി ബാധിക്കാറുണ്ട്. അത്തരത്തിൽ തെങ്ങിന്റെ ഒരു പ്രധാന ശത്രുവാണ് ചെമ്പൻ ചെല്ലി. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കാം. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
0: ഡോക്ടർ സന്തോഷ്, പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു
0: സർ. ചെമ്പൻ ചെല്ലി ഒരു പ്രധാന കീടമാണല്ലോ തെങ്ങിനെ ബാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കീടത്തിനെ കാണാനൊക്കെ?
3: ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിലെ ഏറ്റവും മാരകമായ ഒരു കീടമാണ് ചെമ്പൻ ചെല്ലി. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള വണ്ട് വിഭാഗത്തിൽപ്പെട്ട, നമ്മളതിനെ വീവിൾസ് എന്നാണ് പറയുന്നത്, റെഡ് പാം വീവിൾ. പക്ഷേ ഈ കാണുന്ന ഭംഗിയേക്കാൾ ഉപരി അത് നമ്മൾക്കുണ്ടാക്കുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് തെങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങിനെയും കൊണ്ടേ പോകും, തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും.
0: അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ ലക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും?
3: ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞത്, സാധാരണഗതിയിൽ തെങ്ങിനെ മൂന്ന് രീതിയിലാണ് ബാധിക്കുന്നത്. അത് ചില സമയങ്ങളിൽ തെങ്ങിൻ്റെ മണ്ട ഭാഗത്ത് ആക്രമിക്കും. അത് കൂടുതലും തൈത്തെങ്ങുകൾ, സാധാരണ തൈത്തെങ്ങ് എന്ന് പറയുമ്പോൾ 7 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്രമണം കൂടുതലും കാണുന്നത് മണ്ടഭാഗങ്ങളിലായിരിക്കും. ചിലപ്പോൾ ചുവട് ഭാഗത്തും നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ച് അതിന് മുകളിലുള്ള തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ മണ്ടഭാഗത്ത് ആക്രമണം വരാം, തടിഭാഗത്ത് വരാം, അതോടൊപ്പം തന്നെ ചുവട് ഭാഗത്തും വരാം. എവിടെ ഇവൻ്റെ ആക്രമണം ഉണ്ടായാലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് തെങ്ങിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ്. തെങ്ങ് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ എവിടെയാണ് ആക്രമണം ഉള്ളത്, തടിഭാഗത്താണെങ്കിൽ അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, കാറ്റടിക്കുമ്പോഴൊക്കെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാം, ചുവട് ഭാഗത്താണെങ്കിൽ ചുവടോടുകൂടി മറിഞ്ഞു വീഴും, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടമറിയും. ഈ രീതിയിലാണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്.
0: അപ്പോൾ ആദ്യമായിട്ട് ഒരു കർഷകൻ ഇത് മനസ്സിലാക്കാൻ പറ്റുമോ, എൻ്റെ തെങ്ങിൽ ചെമ്പൻചെല്ലി ആക്രമണമായിട്ടുണ്ട്?
3: മറ്റ് ജില്ലകളുടെ ആക്രമണം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആക്രമണം ആദ്യ ഘട്ടങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിൻ്റെ ആക്രമണം മണ്ടഭാഗത്താണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, തടിഭാഗത്താണെങ്കിൽ പിന്നെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. കാര്യം ചെറിയ വൃത്താകൃതിയുള്ള ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി ഇവനകത്ത് കയറിയിരുന്നാണ് തിന്നുന്നത്. ആ ദ്വാരങ്ങൾ വഴി തവിട്ട് നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നുമില്ലെങ്കിൽ ദ്വാരങ്ങളെങ്കിലും കാണുവാൻ സാധിക്കും. അങ്ങനെ ദ്വാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതിനുവേണ്ടുന്ന നിയന്ത്രണ മാർഗ്ഗങ്ങളിലേക്ക് പോകേണ്ടതാണ്. മണ്ടഭാഗത്താണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. സാധാരണ ആക്രമണം ഇത്തിരി രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതായത് നാമ്പു ഭാഗത്തും നാമ്പു ഭാഗത്തിന് ചുറ്റുമുള്ള മിഡ്വേൾ എന്ന് പറയുന്ന യെല്ലോയിൽ ഓലകൾ മഞ്ഞളിച്ച് തുടങ്ങും. ആ ഒരു മഞ്ഞളിപ്പ് വന്ന് ക്രൗൺ ഭാഗം എന്ന് പറയാൻ മണ്ടഭാഗം ചെറുതായിട്ട് ചരിഞ്ഞു തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ മണ്ടഭാഗത്തുള്ള ആക്രമണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓല മടലുകളിൽ നെടുകയുള്ള പൊട്ടലുകൾ കാണാൻ പറ്റും. ആ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓല കവിളുകളിൽ, ഓല മടലുകളിൽ, അതിനെ കവിളുകളിൽ ഉള്ളിൽ ഇവൻ ഈ കൊക്കൂണുകൾ ഉണ്ടാക്കി, അതായത് നാരുകൾ കൊണ്ട് കൂട് കെട്ടി അതിനകത്ത് ഇരിക്കും. മടൽ ഭാഗത്ത് ഉൾഭാഗത്തുള്ള ദ്വാരങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങളാണ്. ചുവട് ഭാഗത്താണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനേ പറ്റുകയില്ല. ചില സമയത്ത് ഇതിൻ്റെ ഈ ചവച്ച് തുപ്പിയ ഭാഗങ്ങളൊക്കെ കുറച്ച് കൊക്കൂണൊക്കെ ചിലപ്പം വെളിയിലേക്ക് വരാം. അത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. കാര്യം അകത്ത് കയറിയിരുന്നിട്ട് തിന്നുന്നത് കാരണം ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മിക്കപ്പോഴും തെങ്ങിൻ്റെ ചുവട് എന്ന് പറയുന്നത് മറ്റ് നമ്മൾ ജൈവ അവശിഷ്ടങ്ങളെ ഇട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കാണുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണുമായിട്ട് ബന്ധം വരുന്ന ഭാഗം എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് കാണണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓപ്പണിംഗ് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്.
0: ചുരുക്കം പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള
3: കുറച്ച് ബുദ്ധിമുട്ടാണ്
0: അല്ലേ?
3: അപ്പൊ നമുക്കിതിൽ വേണ്ടെന്ന് വെച്ചാൽ നിരന്തരമായ നിരീക്ഷണമാണ്. നമ്മൾ തെങ്ങിൻ തോട്ടം, നല്ല തെങ്ങിൻ തോട്ടങ്ങൾ, നല്ലതല്ല ഏത് തോട്ടമായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. എല്ലാ

0: തെങ്ങുകൾ നമ്മൾ വെറുതെ നടന്നു പോയാൽ പോരാ, ഓരോ തെങ്ങുകളെയും അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി ചുവട് തൊട്ട് മുകൾ ഭാഗം വരെയും നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളിലിപ്പോൾ തടിഭാഗത്തൊക്കെയാണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തടിയിൽ ചെവി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സൗണ്ട്, ഒരു വൈബ്രേഷൻ, ഒരു മൂളുന്നത് പോലെയുള്ള സൗണ്ടിങ് ഇങ്ങനെ നമുക്ക് എരപ്പ് കേൾക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ അകത്ത് ആളുണ്ട്,
1: അതിന്റെ
0: പരിഹാരമാർഗങ്ങളിലേക്ക് പോകാൻ പറ്റും.
1: അപ്പൊ ഇത് പ്രധാനമായിട്ട് നമ്മുടെ തൈത്തെങ്ങുകളെയാണോ ആക്രമിക്കുന്നത്, അതോ
0: ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു 7 വർഷം വരെ പ്രായമുള്ള തെങ്ങുകളെയാണ്. അതിന് മുകളിലോട്ട് തെങ്ങുകളിലും ആക്രമണം വരും, പക്ഷേ തൈത്തെങ്ങുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിയം. അതിൽ തന്നെ ശങ്കരയിനം തെങ്ങുകളും അതുപോലെ തന്നെ ഈ ചെന്തെങ്ങ്, ചെന്തെങ്ങാണ് ഇവൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 50 തൈയൊക്കെ വെച്ചാൽ ഒരു 10-20 എണ്ണം തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിന് വേണ്ടുന്ന സമയാസമയമുള്ള പരിചരണ മുറകൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്തെങ്ങ് നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്.
1: അപ്പം നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ തൽസ്ഥിതി എന്തുമാണ്? എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ടോ?
0: മിക്ക മേഖലയിലും ഇതിൻ്റെ ആക്രമണമുണ്ട്. നമുക്ക് ഇതിൻ്റെ ആക്രമണം വന്ന് സാധാരണഗതിയിലൊരു 10% വരെ ലോസ് എപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് 100% വരെയും ആകാം.
1: പിന്നെ ഇതിൻ്റെ മാനേജ്മെന്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയന്ത്രണ മാർഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഇടേണ്ടത്?
0: നമുക്ക് ഇതിൻ്റെ ചെമ്പൻ ജെല്ലിക്ക് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗമെന്ന് പറയുന്നതിനേക്കാളുപരി തെങ്ങിലെ കീടങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക്
1: സംയോജിതമായിട്ട്
0: ചെയ്യുന്ന പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീടത്തിന് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം തെങ്ങിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല, ഓരോന്നിനും വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ സംയോജിത നിയന്ത്രണ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ആക്രമണം വരുന്നതിന് മുമ്പുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വരാതിരിക്കാനുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വന്നതിന് ശേഷമുള്ള നിയന്ത്രണ മാർഗങ്ങൾ. കൂടുതൽ ഈ ചെമ്പൻ ജില്ലയുടെ ആക്രമണം വരുന്നതിനൊരു പ്രധാന കാരണം ഒന്ന് മനുഷ്യനിർമ്മിത മുറിവുകൾ, തെങ്ങിൽ ഉണ്ടാക്കുന്ന മുറിവുകളാകാം, തെങ്ങിൽ കയറാൻ വേണ്ടി കൊത വെട്ടുന്നത് അല്ലെങ്കിൽ ഓല വെട്ടുമ്പോൾ തടിയോട് ചേർത്ത് വെച്ച് വെട്ടുന്നത്, ഇതൊക്കെ ഇതിനൊരു കാരണങ്ങളാണ്. പിന്നീട് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണം, അതും ഈ ചെമ്പൻ ജെല്ലിയുടെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന ഘടകമാണ്. കൊമ്പൻ ജെല്ലി ഉണ്ടാക്കുന്ന മുറിവുകൾ വഴി ചെമ്പൻ ജെല്ലി മുട്ടയിടുകയും അതുവഴി ഇതിൻ്റെ ആക്രമണം ഈ തെങ്ങിലേക്ക് വരികയും ചെയ്യും. കൊമ്പൻ ജെല്ലി യഥാർത്ഥത്തിൽ വലിയ ദോഷം, ഓലകളൊക്കെ മുറിച്ച് കളയും, മണ്ടയത്തിലൊക്കെ തിന്നുമെങ്കിലും തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയത്തില്ല. അതുവഴി പക്ഷേ ഇവൻ കയറി തെങ്ങിനെ നശിപ്പിച്ച് കളയും. അതാണ് അതിൻ്റെ ഈ ചെമ്പൻ ജെല്ലിയുടെ പ്രത്യേകത. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. ബഡ് റോട്ട്, മണ്ടച്ചീൽ പോലെയുള്ള രോഗങ്ങൾ വന്നുണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ അഴുകൽ, ആ സമയത്ത് ഇവൻ ആ ഭാഗത്തൂടെ ലീഫാക്സിൽ ഓലക്കവളുകൾ കൂടെ കയറി ഓല ആ ഭാഗങ്ങളിൽ മുട്ടയിടുകയും അതുവഴി
1: ഇതെല്ലാം തമ്മിൽ അങ്ങോട്ട്
0: തമ്മിൽ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമാണ്. ഒന്ന്, മണ്ട നന്നായാൽ. 2, മണ്ണ് നന്നായാൽ. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ട നന്നായാൽ മുഴുവൻ നന്നായി. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്രൗൺ ക്ലീനിങ് ആണ്, മണ്ട വൃത്തിയാക്കൽ. അത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നൊരു പ്രാക്ടീസാണ്. 45 ദിവസം കൂടുമ്പോൾ നമ്മൾ തേങ്ങയിടാൻ കയറുന്ന ആളുകൾ മണ്ട വൃത്തിയാക്കുമായിരുന്നു. അതിപ്പോൾ ഇല്ല, അതൊരു പ്രധാന ഫാക്ടറാണ്. അപ്പം മണ്ട വൃത്തിയാക്കൽ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കീടങ്ങളെയും രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും. പിന്നീട് നമുക്ക് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓലക്കവളുകളിൽ തരി രൂപത്തിലുള്ള ഏതെങ്കിലും രാസകീടനാശിനി മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവളുകൾ നിക്ഷേപിക്കുന്നൊരു പ്രാക്ടീസുണ്ട്. ഇതുകൂടാതെ നമ്മൾ പാറ്റ ഗുളിക, നാഫ്തലിൻ ബോൾസ് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവളുകളിൽ നമ്മൾ വെക്കാറുണ്ട്,
1: ചെല്ലികളെ ഒന്ന്
0: അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ വേപ്പിൻ കുരു പൊടിച്ചത് അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക്, ഇത് മണലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവളുകളിൽ വെക്കാം. ഈ മരോട്ടി പിണ്ണാക്കിൻ്റെ പൊടി, ഇതൊക്കെ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജൈവ മാർഗങ്ങൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് രാസമാർഗങ്ങളും കൂടെ ഇത്തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഓലമടൽ വീതി ഇല്ലാത്ത തൈത്തെങ്ങുകൾ, വലിയ തെങ്ങുകളാകുമ്പോഴത്തേക്ക് ഓലമടൽ വീതി വരുമ്പോൾ നമുക്ക് നാമ്പോലൊക്കെ ഫില്ല് ചെയ്തൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ തരി രൂപത്തിലുള്ള നമുക്ക് ഇതിന് കീടനാശിനികൾ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഓലമടൽ വീതിയില്ലാതെ വരുന്ന തൈത്തെങ്ങുകളിൽ നമുക്ക് ഇത് എളുപ്പമല്ല, ഈ ഒരു പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ തന്നെ വേണ്ടി വരും. അത് നമ്മൾ കലക്കി നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവളുകളിൽ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ ചുവട്ടിൽ ആവശ്യം വന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ചെമ്പൻ ജെല്ലിയുടെ ആക്രമണത്തെ നമുക്ക് ഒരു 2 മാസത്തോളം പ്രതിരോധിക്കുവാൻ സാധിക്കും.
1: പിന്നെ ഈ കൊമ്പൻ ചെല്ലി നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് വള കുഴിയിലൊക്കെയാണ് ഇത് പെറ്റി പെരുകുന്നത്. അതേമാതിരി ചെമ്പൻ ചെല്ലിക്കും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഉചിത മാർഗം?

0: ചെമ്പഞ്ചല്ലി മുട്ടയിടുന്നത് തെങ്ങിൽ തന്നെയാണ്. അതിന്റെ എവിടെയാണോ അതിന്റെ ഭക്ഷണം അവിടെ തന്നെയാണ് അത് മുട്ട. ഞാൻ നേരത്തെ പറഞ്ഞു കൊമ്പഞ്ചല്ലി ആക്രമിക്കുന്ന ഭാഗങ്ങളിൽ വന്ന് ഇവൻ മുട്ടയിടും. വലിയ തെങ്ങുകളിലാണെങ്കിൽ ലീഫാക്സിൽ ഓല കവിളുകളിൽ വന്ന് മുട്ടയിടും. ചെറിയ തെങ്ങുകളിലാണെങ്കിൽ സോഫ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ ഭാഗങ്ങൾ, ഏറ്റവും മൃദുവായ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ആരോഗ്യമുള്ള തെങ്ങിൻ തൈയുടെ ഭാഗങ്ങളിൽ ഇവ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അവിടുന്ന് വിരിഞ്ഞ് വരുന്ന ലാർവകൾ അല്ലെങ്കിൽ പുഴുക്കൾ ഏകദേശം മുട്ട ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വിരിയും. ഈ വിരിഞ്ഞ് വരുന്ന ലാർവകൾ ഏകദേശം ഒരു 60-75 ദിവസം ലാർവകളായിട്ട് തന്നെ ജീവിക്കും. അത് നേരെ അവനാണ് ഇതിൻ്റെ അകത്ത് ആക്രമണകാരി എന്ന് പറഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞ് വരുന്ന ലാർവകളാണ്, പുഴുക്കളാണ്. ഇവൻ ടണലിങ് അതായത് തുരന്ന് അകത്തേക്ക് പോയി അകത്ത് മൊത്തം തിന്നും. ഇപ്പം ക്രൗൺ ഭാഗത്തും അതായത് മണ്ടഭാഗത്താണ് ഇത് മുട്ടയിടുന്നതെങ്കിൽ ഈ അതുവഴി അവൻ അകത്ത് പോയി കാബേജ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഗ്രോയിങ് പോയിന്റ് ഉണ്ട് ബഡ് മുകളം, ആ ഭാഗമാണ് അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അവൻ അവിടെ പോയിരുന്ന് തിന്ന് മണ്ട മൊത്തം നശിപ്പിക്കും. അത് മണ്ട നശിക്കുന്നത് കാരണം പുതിയ നാമ്പ് വരുത്തതുമില്ല, അവിടെ വെച്ചത് മറിയുകയും ചെയ്യും.
1: പിന്നെ ഇതിന്റെ ഒരു ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവവിധിയിലെ നിയന്ത്രണ മാർഗങ്ങളുണ്ടോ?
0: ജൈവ നിയന്ത്രണ മാർഗങ്ങൾ, പ്രകൃതിയുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നോർമലായിട്ട് ഇതിന് പരാദങ്ങളുണ്ട്, അതേപോലെ ഇരപിടിയന്മാരുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനെ ബാധിക്കുന്നതിൽ നമുക്ക് മെറ്റാറൈസിയ അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള കുമ്മിളുകൾ വെച്ചിട്ട് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പഞ്ചല്ലിയെ നിയന്ത്രിക്കണ പോലെ അത്ര എളുപ്പമല്ല ചെമ്പഞ്ചല്ലിയെ. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇവൻ എപ്പോഴും ഇവൻ്റെ ആക്രമണം തെങ്ങിനുള്ളിലാണ്. ഇത് വന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കൊമ്പഞ്ചല്ലി എന്ന് പറഞ്ഞാൽ അത് മുട്ടയിടുന്നതും വളരുന്നതും എല്ലാം ചാണാക്കുഴിയിലാണ്. അവിടെ നമുക്ക് മരുന്ന് പ്രയോഗം എളുപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ളിലായൊരു ഉള്ളിൽ വരുന്നത് കാരണം ഇതിലേക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജൈവ നിയന്ത്രണകാരികളെ കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ. അതേപോലെ ഇപ്പം ഞാൻ നമ്മുടെ നിമാവിരകളുണ്ട്. ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡമോ പാത്തോജനിക് നിമാവിരകൾ, അതായത് ഷട്ട്പഥ കീടങ്ങളെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള നിമാവിരകളുണ്ട്. വാഴയിലെ തടതുരപ്പനും മാണപ്പുഴുവിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ റെഡ് പാം വീവിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തെങ്ങിന് നാശം വരുത്തിയിട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ
1: പറയുന്നത്.
0: ആ സമയത്ത് കൊണ്ട് ഇത് ഉപയോഗിച്ചാലും ഫുൾ കൺട്രോൾ വരണമെന്നില്ല, പക്ഷേ ആ സമയം കൊണ്ട് തെങ്ങ്
1: നശിച്ചുപോകാനുള്ള
0: ചാൻസ് ഉണ്ട്.
1: പിന്നെ സാർ പറഞ്ഞ മാതിരി കെമിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ രാസ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതൊക്കെ കീടനാശിനികളാണ്?
0: നമുക്ക് രാസകീടനാശിനികൾ ആണ് ഇപ്പോൾ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം. നമ്മൾ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലീഫാക്സിൽ ഫില്ലിങ്, ഓലക്കവിളുകളിൽ തരി രൂപത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസ് ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിലപ്പോൾ നമുക്ക് ഫെർട്ടറ എന്ന് പറഞ്ഞ തരി രൂപത്തിലുള്ളൊരു കീടനാശിനിയുണ്ട്, അല്ലെങ്കിൽ ഫിപ്രോണൽ എന്ന് പറഞ്ഞൊരു കീടനാശിനിയുണ്ട്, കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നൊരു ഇതൊക്കെ തരി രൂപത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി 20 ഗ്രാം ഒരു 200-250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം. പിന്നെ നമുക്ക് നാഫ്തലിൻ ബോൾസ് നാമ്പോലകളിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയ മിനറൽ വാട്ടറിൻ്റെ ഒക്കെ ബോട്ടിൽ അതിൽ ദ്വാരങ്ങളിട്ടിട്ട് അടച്ച് കെട്ടിത്തൂക്കി ഓലക്കവിളുകളിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇത് നശിച്ചു പോകുന്നത്, ഇപ്പം മഴയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മഴയൊക്കെ വന്നിട്ട് പോകുന്ന പ്രകൃതിയുടെ പ്രശ്നം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കുറയുന്ന ഇത് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ സ്ലോയിൽ ഇത് റിലീസ് ചെയ്ത് അതിൻ്റെ സ്മെല്ല് റിലീസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറച്ച് കാലം കൂടെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഞാൻ തൈത്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും 7 വർഷം വരെയൊക്കെയുള്ള തെങ്ങിൽ നമുക്ക് ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്ന ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ, അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്ന കീടനാശിനി, കോൺഫിഡോർ, ടാറ്റാമിഡ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന അത് ഒരു 3 ml 5 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ കലക്കി നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ ഒഴിച്ച് നമുക്ക് ഈ കീടങ്ങളുടെ ആക്രമണത്തെ നിയന്ത്രിക്കാം. പിന്നെ ക്ലോർപൈറിഫോസ് എന്ന് പറഞ്ഞൊരു കീടനാശിനി കിട്ടും, അത് വാങ്ങി ഇതേപോലെ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളിൽ ഒഴിക്കാം. തടിയിലാണെങ്കിൽ ദ്വാരങ്ങളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം. ചുവടിലാണെങ്കിൽ ചുവട് ഭാഗത്ത് അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് നിറച്ച് വേണം. നിറയ്ക്കുമ്പോൾ അവന്മാർ വെളി ചാടും, ചാടി അപ്പം ആ രീതിയിൽ ഫില്ല് ചെയ്ത് വേണം അവനെ. ഏകദേശം നമുക്ക് ഒരു 1-1.5 ലിറ്റർ ഈ സൊല്യൂഷൻ വേണ്ടി വരും നമുക്ക് ഒരു തെങ്ങിലേക്ക് ഇതിങ്ങനെ നിറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒഴിക്കുവാനായിട്ട്. അടിയിലാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദ്വാരങ്ങൾ കാണുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ദ്വാരം ചരിച്ച് നമ്മളതിലേക്കുണ്ടാക്കി ഡ്രില്ല് ചെയ്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ തടിഭാഗത്തുള്ള എല്ലാത്തിനെയും നമുക്ക്. മണ്ടഭാഗത്താണെങ്കിൽ മണ്ടഭാഗം പൂർണ്ണമായും വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. അത് വെട്ടിക്കളയാന്നുള്ളതല്ല, ഒരിക്കലും വെട്ടരുത്. അതിന് പകരം അല്ലാണ്ട് ക്ലീൻ ചെയ്ത് ഓലക്കവിളുകളിലൊക്കെ ഇരിക്കുന്ന കൊക്കുകണുകൾ തോണ്ടിയെടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ ദ്വാരം ഉണ്ടെങ്കിൽ അകത്തേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും മുറിവുണ്ടാക്കരുത്. നമ്മളായിട്ട് വെട്ടുകെട്ടി കൊണ്ട് വെട്ടി മുറിവുണ്ടാക്കി ഒരിക്കലും മരുന്നൊഴിക്കരുത്, അല്ലാണ്ട് മരുന്നൊഴിക്കുക.
1: അപ്പോൾ സാർ, ഇത് കീടം ബാധിച്ച ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മളത് ഡിസ്പോസ് ചെയ്യണം, അത് വെട്ടിക്കളയാനേ ഒരു മാർഗം ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പോൾ അതിനെ ഡിസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് ഈ ചെല്ലുകൾ കാണുമല്ലോ.
0: സാധാരണ ഞാൻ പറഞ്ഞ പോലെ തുടക്ക സമയത്ത് തന്നെ

0: നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം. നമ്മൾ ആദ്യം മരുന്ന് ചെയ്ത് രക്ഷപ്പെടുക എന്നുള്ളത് നോക്കുക. രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നൊഴിച്ചത് കൊണ്ട് എന്തായാലും അകത്തുള്ള ആൾക്കാരൊക്കെ ഏകദേശം ചത്തിട്ടുണ്ടോ, എന്നാലും ചില ആൾക്കാർ രക്ഷപ്പെടാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നശിച്ച് തെങ്ങും അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും ഇട്ടി മുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം.
1: അതിന്
0: പിന്നീട് അർത്ഥത്തിലേക്ക് പോയി, എന്തായാലും ഇതിനുള്ളിൽ ഇതിൻ്റെ മുട്ട ഏതെങ്കിലും ദശകളുണ്ടാവും, മുട്ടയോ ലാർവയോ പ്യൂപ്പയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അത് പിന്നീട് അർത്ഥത്തിലേക്ക് പോകാനുള്ള അവസരം നമ്മളതായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം അത് കഴിയുന്നതും അങ്ങനെ ഒരു അവസ്ഥയിൽ നശിച്ച് നിൽക്കുന്ന തെങ്ങുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിമുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. മറിയുമ്പം തന്നെ അടുത്ത് തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള തെങ്ങിലേക്ക് ഇവൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാത്തിനും മരുന്ന് ചെയ്യണം ഒരേ സമയത്ത്. ഇതിന് മാത്രമല്ല മരുന്ന് ചെയ്യേണ്ടത്, ബാക്കിയുള്ള തൈത്തെങ്ങുകൾക്കെല്ലാം ലക്ഷണമില്ലാത്ത തെങ്ങിലും നമ്മൾ മരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ തോട്ടത്തിൽ സാധ്യമാകൂ. കാര്യം എന്തായാലും ഒരു തെങ്ങ് ഏകദേശം നശിച്ച് പോകാറായ സമയം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഫുഡ് സോഴ്സ് ഇവൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ഇതിലെ കുറേ പൂർണ്ണ വളർച്ച എത്തിയ വണ്ടുകൾ നേരെ അങ്ങോട്ട് പോയി മുട്ടയിട്ടിട്ടുണ്ടാവും, പെൺവണ്ടുകൾ. അപ്പം അവിടെ എല്ലാം നമ്മൾ മരുന്ന് ചെയ്യേണ്ടി വരും.
1: ഒരു ടോട്ടലായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലാഭം എന്തായാലും
0: കിട്ടില്ല,
1: കിട്ടില്ല.
0: നശിച്ചു പോയ തെങ്ങ് മാത്രമല്ല ബാക്കിയുള്ളതും പോകും.
1: ഡോക്ടർ സന്തോഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ ചെമ്പൻ ജെല്ലിയെക്കുറിച്ച് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി സർ.
0: താങ്ക് യു.
2: തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ജെല്ലി. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സന്തോഷ് കുമാർ ടിയുടെ ഫോൺ നമ്പർ പറയാം: 8547058115.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളകിന് രണ്ടാം ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശയനുസരിച്ച് ഒരു കൊടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. മൂന്നാം വർഷം മുതലാണ് ഈ അളവ്. ഒരു വർഷം പ്രായമായ കൊടിക്ക് ഇതിന്റെ മൂന്നിലൊന്നും, രണ്ടു വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കൊടിക്ക് ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൾ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.

വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഉത്തരം: വീട്ടുവളപ്പിലെ കോഴികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രമാണ്: വൃത്തിയുള്ള കൂട്, ശുദ്ധമായ വെള്ളം, സമീകൃത തീറ്റ, കൃത്യമായ വാക്സിനേഷൻ, രോഗബാധിത പക്ഷികളെ വേർതിരിക്കൽ, രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയൽ. വീട്ടുവളപ്പിൽ കോഴികളെ വളർത്തുന്നത് മുട്ട, ഇറച്ചി എന്നിവ ലഭിക്കുന്നതിനൊപ്പം അധിക വരുമാനവും നൽകുന്ന നല്ലൊരു സംരംഭമാണ്. എന്നാൽ തുറസായ സാഹചര്യങ്ങളിൽ കോഴികളെ വളർത്തുന്നതിനാൽ വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. കോഴിക്കൂട് എപ്പോഴും വൃത്തിയും വരണ്ടതുമായി സൂക്ഷിക്കണം. നനഞ്ഞതും മലിനമായതുമായ ലിറ്റർ രോഗാണുക്കൾ പെരുകാൻ ഇടയാക്കും. അതിനാൽ നനഞ്ഞ ലിറ്റർ യഥാസമയം നീക്കം ചെയ്ത് പകരം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കൾ ഉപയോഗിക്കണം. തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഇടയ്ക്കിടെ വൃത്തിയാക്കണം. കോഴികൾക്ക് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയും വേണം. രോഗസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. പുറത്തുനിന്നുള്ള കോഴികളെയും രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെയും സ്വന്തം കൂട്ടിലെ കോഴികളുമായി ഇടകലരാൻ അനുവദിക്കരുത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.

0: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
4: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
3: എന്നാ ഞാനും വരുന്നളയാ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 31-ന് രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും.

കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഡയറി പ്രൊമോട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC പാസായ 18-നും 45-നുമിടയിൽ പ്രായമുള്ള പ്രദേശവാസികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ബ്ലോക്ക്തല ക്ഷീരവികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0999 4 2 7 0 0 3 4. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0499 2 3 4 6 0 2 7. കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. സോഷ്യൽ വർക്കിലോ സമാന വിഷയങ്ങളിലോ ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള 40 വയസ്സിൽ താഴെയുള്ളവർക്ക് സെപ്റ്റംബർ 3 മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മാവേലിക്കര രാജ രവിവർമ്മ കോളേജിൽ BFA 1-ാം വർഷ ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 2 നടക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിസ്റ്റിൽ ഉള്ളവർ രാവിലെ 11 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0479 2 3 4 1 1 9 9. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0479 2 3 4 1 1 9 9. സേവന വാർത്തകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മഴയുടെ പ്രധാന അളവുകൾ: കൊടുങ്ങല്ലൂർ 7 സെന്റിമീറ്റർ, പെരുമ്പാവൂർ 5 സെന്റിമീറ്റർ, വർക്കല കൊടുലു 4 സെന്റിമീറ്റർ വീതം, പീരുമേട്, മൂന്നാർ, തളിപ്പറമ്പ്, ലോവർ ഷോളയാർ, ബായാർ 3 സെന്റിമീറ്റർ വീതം, തിരുവനന്തപുരം, മിനിക്കോയ്, പാലക്കാട്, തൊടുപുഴ, ഇടുക്കി, ചാലക്കുടി, മുനക്കൽ, ആതിരപ്പള്ളി, ഉറുമി, ചെമ്പേരി 2 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഒറ്റപ്പെട്ട ഇടിയോടുകൂടി മഴയ്ക്കോ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എപ്പോഴും പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യതാൽപര്യങ്ങളുമായി ചേർന്നു പോകുന്ന വിധമാകണം ലോകരാജ്യങ്ങളുമായുള്ള ഇടപെടലുകളെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായി രാഷ്ട്രപതി ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത്. നയതന്ത്രജ്ഞർ സർക്കാരിന്റെ മാത്രമല്ല 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും അഭിലാഷങ്ങളുടെയും പ്രതിനിധികളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക സർവകലാശാലകൾ മുതൽ ആധുനിക പരിശീലന കേന്ദ്രങ്ങൾ വരെ ഉൾപ്പെടുന്നതും കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്നതുമായ വ്യവസ്ഥയാണ് രാജ്യത്തുടനീളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ സംവാദ് പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കായികരംഗം കേവലം മെഡലുകൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തിന്റെ കായിക മികവിനെയും യുവശക്തിയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ദൌത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളിലെ കായിക

0: പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദുരന്ത സമയത്ത് നേപ്പാളിൽ ഉണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമം തുടരുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നുള്ള 33 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, as also offered all possible humanitarian assistance from our side. As per information currently available, there are 288 Indian nationals who remain uncontactable.
0: നിലവിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി ബേലി പാലങ്ങൾ സജ്ജമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൈലാസ മാനസ സരോവർ യാത്ര നടത്തുകയായിരുന്ന 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കാഠ്മണ്ഡു, ബെയ്ജിംഗ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായും അദ്ദേഹം സംസാരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായും സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ വിദ്യാപീഠിൽ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയപരാജയങ്ങളിൽ നിരാശരാകാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
2: ലക്ഷ് അപ്നേ ലിയേ മത് തയ് കർണ ദേശ് കേ ലിയേ സമാജ് കേ ലിയേ ഗരീബോ കേ ലിയേ ലോഗോ കേ ലിയേ തയ് കർ അഗർ ആപ്നേ സമാജ് കേ ലിയേ ദേശ് കേ ലിയേ ലക്ഷ് തയ് കിയാ ഹൈ തോ ജയ് പരാജയ കാ ബോജ് ആപ് പർ നഹീ രഹേഗാ.
0: രാജ്യത്തുടനീളം ശക്തമായ കായിക പരിതസ്ഥിതി സൃഷ്ടിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിൽ പലാജിയിലെ IIT ഗാന്ധിനഗറിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ശക്തമായൊരു കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് മന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് ആസൂത്രണവും കാഴ്ചപ്പാടും നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 21-ാമത് ആഗോള സുസ്ഥിരതാ ഉച്ചകോടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന നാളെ 12 വർഷം പൂർത്തിയാക്കും. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആകെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ഉള്ളതാണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 450 കോടി രൂപ ചെലവിൽ ടി സീരീസ് ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പദ്ധതിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശിലാസ്ഥാപനം നടത്തി. ജബൽപൂരിലെ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന വെഹിക്കിൾ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ ജബൽപൂരിനുള്ള പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മഹാകൌശൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന്

0: സർക്കാർ അറിയിച്ചു. കരയുദ്ധത്തിൽ ടാങ്കുകൾ അനിവാര്യമാണെന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ സൈന്യത്തിന് ഏകദേശം 4,400 ടാങ്കുകൾ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
1: ഇന്ത്യൻ ആർമി ദുനിയാ കി സബ്സെ പവർഫുൾ ഫോഴ്സസ് മേ സേ ഏക് ഐസേ മേ ഇസ് ഗ്രൗണ്ട് വാർഫെയർ മേ T-72 or T-90 വേരിയന്റ് കെ ടാങ്ക്സ് ഹമാരേ ലിയേ ബഹുത് ഹി ആവശ്യക് ഹൈ ഓർ യേ ടാങ്ക്സ് ഹമാരി സീമാവോ പർ ആയറൻ വാൾ ബൻകർ ഖഡേ ഹൈ മേരേ സാഥി ഓർ പിഛലേ 40 വർഷോ മേ ഹെവി വെഹിക്കിൾ ഫാക്ടറി യാനി SVF നേ ഇന്ത്യൻ ആർമി കോ ലഗ്ഭഗ് 4,400 ടാങ്ക്സ് കി സപ്ലൈ കി.
0: തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ടൂറിസം വാരാഘോഷങ്ങൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. വിനോദസഞ്ചാര വാരാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ മുന്നേറുന്നു. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോണിന് അയച്ചു. ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഫിസിയോതെറാപ്പി, പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും. ഫിസിയോതെറാപ്പിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് മാരാരുമായി AK രതീഷ് നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഇന്ത്യയിലെ ഒരു കോളേജിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ BPT കഴിഞ്ഞവർക്ക് ഉപരിപഠനത്തിന് വിദേശത്തുള്ള വിദേശ സർവകലാശാലകളിലുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഏകദേശം ഇതേ രീതിയിലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കോ വിദേശത്തുണ്ടാവുക? അവിടെ വേറെ തന്നെ പ്രവേശന പരീക്ഷയുണ്ടാവുമോ?
4: തീർച്ചയായും, ഇതൊരു വെസ്റ്റേൺ സയൻസ് ആണ് ബേസിക്കലി. അപ്പം ഏതൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിലും ആ രാജ്യത്തിലെ എക്സാംസ് എഴുതണം. അപ്പൊ ആ കുട്ടി ആദ്യം തന്നെ ഒരു BPT കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റിഗറസ് ട്രെയിനിങ് കഴിഞ്ഞു, അതിനുശേഷം ആ കുട്ടിക്ക് ഇന്ത്യയിൽ ചെയ്യണോ അല്ലെ വിദേശത്ത് ചെയ്യണോ എന്ന് ആഗ്രഹിച്ചാൽ ആ ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്, ഗൂഗിൾ, ChatGPT, AI ഒക്കെ നമ്മളെ ഫിംഗർ ടിപ്സിലുണ്ട്. അപ്പൊ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി, ഏത് രാജ്യം നില സെലക്ട് ചെയ്യാം, ആ രാജ്യത്തിനെ കുറിച്ച് പഠിക്കാം, ആ രാജ്യത്തിന്റെ സബ്ജക്ട്സ് പഠിക്കാം, അടുത്ത ലാംഗ്വേജ് പഠിക്കാം. അതൊക്കെ പിന്നെ ഇപ്പൊ ജർമ്മനിയിൽ പോകാനുള്ള ഒരു ട്രെൻഡാണ്. ഇപ്പൊ ജർമ്മനിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള കാലാണ്, പക്ഷെ അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം നിർബന്ധമാണ്. അതുപോലെ നമ്മളൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം പോകണമെങ്കിൽ IELTS വേണം, അവിടുത്തെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മളൊരു പുറത്തൊരു വിദേശ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഏത് രാജ്യത്ത് പോകണം, ആ രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇന്ന രാജ്യത്തിൽ ഇന്ന് ഏറ്റവും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കുട്ടി മനസ്സിലാക്കുകയും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയും അവിടെ ഒരു എൻട്രൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ എൻട്രൻസ് ഓൺലൈനായിട്ടും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഓൺലൈനിൽ ചെയ്തതിനു ശേഷം ആ കുട്ടീനെ അത് ചില യൂണിവേഴ്സിറ്റിക്ക്

0: സ്കോളർഷിപ്സ് എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവരെ സ്പോൺസർ ആക്കിക്കൊണ്ടും അവിടെ 2 ഇയേഴ്സോ 3 ഇയേഴ്സോ പ്രോഗ്രാം എങ്കിൽ ചില രാജ്യങ്ങളിലെ മാസ്റ്റേഴ്സ് ഒക്കെ 3 ഇയേഴ്സാണ്. അപ്പൊ പണ്ടേ ഇല്ലതാണ്, US ലൊക്കെ അത് 7 ഇയേഴ്സ് പ്രോഗ്രാമാണ്. അപ്പം അവിടെ ബാച്ചിലേഴ്സ് അല്ല, അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫീസർ തെറപ്പിയാണ്, നേരിട്ട് ഡയറക്റ്റ് ഡോക്ടറേറ്റ് ആണ്. അപ്പൊ ആ ലെവൽ പ്രോഗ്രാംസ്. അപ്പൊ ഏത് രാജ്യം സെലക്ട് ചെയ്യുന്നു ആ രാജ്യത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ നോക്കുക, ആ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എഴുതുക, അതിൽ എലിജിബിലിറ്റി കിട്ടിയ ശേഷം മാത്രം ആ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതേ രാജ്യം തന്നെ ഈ കുട്ടികൾക്ക് സ്റ്റേ ബാക്കും കൊടുക്കുന്നുണ്ട്, ഇത്ര കാലം വരെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യാം, ഇതൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നും പുറത്ത് വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ. അതുകൊണ്ട് ഇപ്പൊ നമ്മള് പേയ്മെന്റ് റിലേറ്റഡ് ആണ്, ഇവിടെ നിന്ന് ഒരുപാട് കാശ് ഉണ്ടാക്കി പോകണമെന്ന് ഇപ്പൊ ആവശ്യമില്ല. അവിടെ പോയി അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം, ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യാം, അതായത് നിങ്ങൾക്ക് PT അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ബിക്കോസ് നിങ്ങളൊരു ക്വാളിഫൈഡ് ഫിസിയോതെറപ്പിസ്റ്റ് ആണ് ഇവിടെ നിന്ന് പോകുന്നത്, PPT കംപ്ലീറ്റ് ചെയ്താ പോകുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിലെ ഡിഗ്രി ലോകം റെക്കഗ്നൈസ് ചെയ്ത ഒരു ഡിഗ്രിയാണ് BPT എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഗ്രി എടുത്ത് നമ്മൾ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് PTA ആയിട്ട് തന്നെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുക. അവിടുത്തെ ലൈസൻസ് എഴുതി പാസ്സായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതി അത് ക്ലിയർ ചെയ്യുന്ന ശേഷം മാത്രമേ നമുക്ക് അത് എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. അവിടെ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിലുണ്ട്.
1: ശരി, BPT പ്രോഗ്രാം 5 വർഷമാണെന്ന് പറഞ്ഞു, ഇതിൽ എല്ലാവർക്കും ഒന്നും മെറിറ്റ് സീറ്റിൽ കിട്ടാൻ സാധ്യതയില്ല. BPT പ്രോഗ്രാം പൂർത്തിയാക്കാനായി സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലോ സ്കോളർഷിപ്പ് പോലുള്ള സാമ്പത്തിക സഹായം ലഭ്യമാണോ?
0: ഒരുപാട് വെൽഫെയർ സ്കീംസ് ആക്ച്വലി ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ വെൽഫെയർ സ്കീം ഉണ്ട്, കോഓപ്പറേറ്റീവ് എംപ്ലോയീസിന് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കുന്ന ഇതുണ്ട്, മൈനോറിറ്റീസിന് മോമ അങ്ങനെയുള്ള കുറെ ഓർഗനൈസേഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അവരെ എലിജിബിൾ നല്ലോണം പഠിക്കുന്ന കുട്ടി അവർക്ക് സാമ്പത്തികമായി പിന്നോക്കമാണ് കണ്ടാൽ അതിന് വരെ ആ അസോസിയേഷൻ ത്രൂ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ത്രൂ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ് ഇന്ന്. പിന്നെ രണ്ടാമത് വരുന്നത് മാനേജ്മെന്റിന്റെ ഇതാണ്, മാനേജ്മെന്റ് ഫീസും മെറിറ്റ് ഫീസും ഇറ്റ് പ്രസന്റ് ഇപ്പം കേരളത്തിൽ സെയിം ആണ്. ആ ഇപ്പൊ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു മെറിറ്റ് കൊണ്ട് വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചമില്ല സാമ്പത്തികമായിട്ട്. മെറിറ്റിൽ വരുന്ന കുട്ടികൾക്ക് ഈ ഗ്രാൻസ് എന്ന് പറയുന്ന പോലെ
1: ഗ്രാന്റുകൾ
0: കിട്ടുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെയും ആ ത്രൂ കൂടി വരാം. അതുകൊണ്ട് സാമ്പത്തികം എന്ന് പറയുന്നത് ഈ പറയുന്ന അസോസിയേഷൻ ത്രൂ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ത്രൂ മെറിറ്റും സ്കോളർഷിപ്സും ആണ് മേടിച്ചിട്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നത്.
1: ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമായുള്ള സ്കോളർഷിപ്പുകളുണ്ടോ?
0: ഒരുപാട് രാജ്യങ്ങള് നല്ല യൂണിവേഴ്സിറ്റീസ് നല്ല ബ്രെയിനില് അല്ലെങ്കിൽ നല്ല ടാലന്റഡ് ആൾക്കാരാ, നമ്മളൊരു ടോപ്പിക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരൽ സ്റ്റഡിയോ എന്തോ കാര്യങ്ങൾ കൊടുത്താൽ ആ രാജ്യത്തിന് ആ ഒരു ആളെ നിർബന്ധമായിട്ട് വേണമെന്നെങ്കിൽ ഇവിടുന്ന് അവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അവരെ സ്റ്റേ, അവരെ ഫുഡ്, അവരെ എക്സ്പെൻസ് എല്ലാം ആക്ച്വലി ആ ഡെവലപ്ഡ് രാജ്യം നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്കോളർഷിപ്സിൽ പഠിക്കുന്ന എനിക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ തന്നെ അറിയാം. പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് ലീവ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ, അതുപോലെ റിസർച്ചിനുള്ള ഗ്രാന്റുകൾ
0: സെയിം ഇതേപോലെ തന്നെയാണ്. ആക്ച്വലി അതായത് നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കുന്ന ഡോക്യുമെന്റ് അനുസരിച്ചിട്ട് ആ രാജ്യത്തിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തോന്നിക്കഴിഞ്ഞാല് അവര് കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടിക്കുള്ള റിസർച്ച് സെറ്റപ്പ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് റിസർച്ച് ലാബ് ഇന്ന് കോടികളുടെ ചെലവാണ് ഒരു റിസർച്ച് ലാബ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് സാധാരണ കാണുന്ന ഒരു ക്ലിനിക് അല്ല ഇന്ന്. ഇന്നൊരു ക്ലിനിക് എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുണ്ട്, റോബോട്ടിക് സ്പൈന്, റോബോട്ടിക് ഡീകംപ്രഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈഡ്രോതെറപ്പി എന്ന് പറയുന്ന പ്രോഗ്രാം, മനസ്സിലായില്ലേ? അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ്സിലെ കൂടിയാണ് ഗേറ്റ് ലാബ്കാർക്ക് പറയുന്ന 2 കോടിന്റെയൊക്കെ മുകളിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഒരു അഡ്വാൻസ്ഡ് റീഹാബിലേക്ക് കൂടെ പോകണമെങ്കിൽ ഇത്രയും റിസർച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ആ റിസർച്ച് സെറ്റപ്പ് ഒക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് നല്ല എലിജിബിൾ ആയ കാൻഡിഡേറ്റ്സിന് ഫ്രീ ആക്സസ് ആണ്. നമ്മുടെ രാജ്യത്ത് അത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ബിക്കോസ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പം ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്നും വരും കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ഞാനൊക്കെ BPT കംപ്ലീറ്റ് ചെയ്യുന്ന കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവർ BPT കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വർഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ ആൾക്കാരെ ഷോർട്ടേജ് ആണ്. നമ്മൾ ഇപ്പത്തെ മാൻ പവർ ഇല്ല. ഓൺലൈൻ ടെക്നോളജി വന്നാലും ഓൺലൈനിൽ കൂടെ നമുക്ക് പേഷ്യന്റ് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നില്ല ഇതുവരെ. നമ്മൾ കൺസൾട്ട് ചെയ്യുമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുമെങ്കിലും നമ്മൾ പേഷ്യന്റ് എജ്യൂക്കേറ്റ് ചെയ്യുമെങ്കിലും പേഷ്യന്റ് ചിലപ്പോൾ ഫിസിക്കൽ മീൻസ് വേണ്ടതാണെങ്കിലും ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവർ ക്ലിനിക്കിൽ വരേണ്ടതായിട്ട് തന്നെയുണ്ട്.
1: ശരി, സ്പോർട്സിന് ഏത് കാലത്തും യുവാക്കൾ നൽകുന്ന പ്രാധാന്യം കൂടുതലാണ്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ലറ്റിക്സ്, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏത് ഗെയിം ആയാലും പരിക്കുകൾ സർവ്വസാധാരണമാണ്. ഇതറിയുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള യുവാക്കളുടെ ഇടയിൽ ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ ഫിസിയോതെറാപ്പിയുടെ പ്രചാരം കൂടി വരുന്നത്?
0: അതെ അതെ, അതെന്ന് വെച്ചാൽ +2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്പോർട്സോട് താല്പര്യം വരുന്ന ആൾക്കാർ സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് BPT ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ട്

0: ഞങ്ങളെ കാലഘട്ടത്തിൽ അതല്ല, പി പി ടി കംപ്ലീറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതാണല്ല, ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എടുക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് ചോദിക്കുമ്പോൾ ഇമീഡിയറ്റ്ലി പറയുന്നത് ഐ വോണ്ട് ടു ബിക്കം എ ഫുൾ സ്പോർട്സ് ഫിസിയോ എന്നാ പറയുന്നത്. അവർ കാണുന്ന വിരാട് കോഹ്ലിക്ക് പേഴ്സണൽ ഫിസിയോതെറാപ്പിസ്റ്റാ, സാനി മിർസ പേഴ്സണൽ ഫിസിയോതെറാപ്പിസ്റ്റാ, സെലിബ്രിറ്റീസ് ഇപ്പൊ ഞാൻ പറയാ ബോളിവുഡ് ആയാലും മോളിവുഡ് ആയാലും അവർ ആക്ച്വലി അവർ പേഴ്സണൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഹയർ ചെയ്യാണ്. അവർക്ക് ആക്ച്വലി അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പൊ എന്തൊരു ഇഞ്ചുറിക്കും ആദ്യം ഒരു ഫീൽഡിൽ നടക്കുന്ന ഒരാൺ ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണികൾ കാണുന്ന എന്താണ്, ഒരു കിറ്റും എടുത്തിട്ട് ഒരാൾ ഓടിപ്പോന്നു, ആ കിറ്റ് എടുത്തിട്ട് പേഷ്യന്റ് ആവുന്നു, രണ്ട് സെക്കൻഡ് ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് ഫിറ്റായിട്ട് തിരിച്ച് ജോലിയിലേക്ക് പോകുന്നു, അവരെ സ്പോർട്സിൽ ആക്ടിവിറ്റി പോകും. ആ പോകുന്ന ആളൊരു സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ അത്രമാത്രം അത് സ്പോണ്ടേനിയസ് ആയിട്ട് പേഷ്യന്റെ ട്രിഗർ ചെയ്യാനല്ലേ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡ്രൈ നീഡ്ലിംഗ് പോലെ, മാനുവൽ തെറപ്പി പോലെ, മൊബിലൈസേഷൻസ് പോലെ, അങ്ങനെ പല പല ടെക്നിക്ക് ഒരു സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് പഠിച്ചിട്ടാണ് ഓൺ ഫീൽഡിൽ അവർ പേഷ്യന്റെ ട്രീറ്റ് ചെയ്യുന്നത്. ടേപ്പിംഗ് ചിലപ്പോൾ ചെറിയ സ്ട്രെയിൻ ആയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ആയതായിരിക്കാം, മസിൽ ചെറിയ ഇഞ്ചുറി വരാം, ബോണിൽ തന്നെ ക്രാക്ക് വന്നത് നമുക്ക് ടേപ്പ് ചെയ്യാം, അതിനനുസരിച്ചുള്ള ടേപ്പ് വരുന്നുണ്ട്. ആ കളി പൂർത്തിയാക്കാൻ വരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടേപ്പ്സ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്.
1: ശരി, തൊഴിൽ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ബി പി ടി കഴിഞ്ഞ ഒരാൾക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികളും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്, എങ്ങനെയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടത്?
0: ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രാജുവേറ്റ്സ് ബി പി ടി കംപ്ലീറ്റ് ചെയ്താലും പി ജി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാര് കേരള ഗവൺമെന്റിൽ തന്നെ ജോലി കയറിയിട്ടുണ്ട്, അത് പി എസ് സി എക്സാംസ് എഴുതിയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഗവൺമെന്റ് സെക്ടേഴ്സിൽ ഓപ്പണിംഗ് വളരെ കുറവാണ്. ഇപ്പൊ ഗവൺമെന്റ് സെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് അടുത്ത് ഫണ്ട് ഇല്ലാന്നില്ലയാണ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തില് ആൾക്കാർക്ക് അറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയി ആ സർജറി കംപ്ലീറ്റ് ചെയ്തു, അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, രോഗി തിരിച്ചു പോകുമ്പോൾ മുടങ്ങിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ സർജൻ തന്നെ പറയും അവിടുന്ന് ഇത് തിരിച്ച് ഞങ്ങളൊരു പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് പോകും. പക്ഷെ പ്രൈവറ്റ് ക്ലിനിക്ക് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്ത് രോഗിക്ക് എപ്പും വന്നിട്ട് ഒരു 500-600 വെച്ചിട്ട് ഒരു സെഷനിൽ ചാർജ് ചെയ്താൽ ചിലപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അയാളായിരിക്കും വീട്ടിലെ ബ്ലഡ് മേക്കർ. അപ്പൊ അവർക്ക് പോയിട്ട് അത് പറ്റാത്തൊരു കാലഘട്ടം വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഗവൺമെന്റ് സെറ്റപ്പ്സിലേക്ക് തന്നെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗവൺമെന്റ്സ് ഇപ്പം അതിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നാണ് നമ്മളെ അസോസിയേഷനും നമ്മളും പേഴ്സണലി പറയുന്നത്. പേഷ്യൻസിന് ആക്സസിബിൾ ആവുക, പേഷ്യന്റിനെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഗവൺമെന്റ് സെക്ടേഴ്സിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണെങ്കിലും ഗവൺമെന്റ് എന്തായാലും ഫോക്കസ് ചെയ്യുന്നില്ല, തീർച്ചയായിട്ടുള്ള വിശ്വാസമുണ്ട്. അതേ നമ്മുടെ സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ലെവലിലാണെങ്കിലും, ബിക്കോസ് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് ആവണം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നുണ്ടല്ലോ. ഒരുപാട് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. അപ്പം തീർച്ചയായും ഫിസിയോതെറാപ്പിയും അതിന്റെ റീഹാബിലിറ്റേഷനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് കൊടുക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഓപ്പണിംഗ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്.
1: ഓക്കെ, ഏത് മേഖലയിലായാലും സംരംഭങ്ങൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ തന്നെ ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ നൽകുകയാണ് ഇപ്പോൾ. ഫിസിയോതെറാപ്പിയിൽ സംരംഭകത്വ സാധ്യതകൾ എത്രത്തോളമുണ്ട്? സർക്കാർ സബ്സിഡിയോടുകൂടിയുള്ള ലോണുകൾ ലഭ്യമാണോ? അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം നിലവിലുണ്ടോ? സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രത്തോളം അവസരങ്ങളുണ്ട് ഇപ്പോൾ? സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ തയ്യാറെടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്?
0: അതായത് പി പി ഡി പറയുന്ന ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ പോയിട്ട് ഒരു ക്ലിനിക്ക് ഇടണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നാലും നമ്മളൊരാളെ സൂപ്പർവിഷനിൽ നല്ലൊരു എക്സ്പേർട്ടിന്റെ കൂടെ നിന്ന് ഒരുപാട് പേഷ്യൻസ് കണ്ട ശേഷം നമ്മളൊരു കോൺഫിഡൻസ് ലെവല് ചെയ്തപ്പാട് മാത്രമേ നമ്മളൊരു ക്ലിനിക്കിലേക്ക് പോകാൻ പാടുള്ളൂ. അതിന്റെ ഫസ്റ്റ് ഒരു ഉപദേശം കൊടുക്കുന്നതാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിനെല്ലാം. എന്തുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ പേഷ്യൻസ് ദേ ആർ നോട്ട് ഗിന്നി പിഗ്. നമ്മളവിടുത്തെ ഒരു പരീക്ഷണതല്ല. നമ്മൾ പഠിച്ചിറങ്ങി വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാം അറിയാമെന്നല്ലോ തോന്നലുണ്ടെങ്കിലും അത് പെട്ടെന്ന് പോയി പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പോസിബിൾ അല്ല. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് കൂടെ വർക്ക് ചെയ്ത് അവരെ ടെക്നിക്കൽ ആസ്പെക്ട് പഠിച്ചു, എന്നിട്ട് അതിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്തതിനു ശേഷം ഞാൻ കോൺഫിഡൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്ലിനിക്കിലേക്ക് പോവാം. സ്വന്തം ക്ലിനിക് ആവുമ്പോൾ ഹി ഈസ് ദ ബോസ്. അയാൾക്ക് ഡിസൈഡ് ചെയ്യാം ഞാൻ എപ്പോൾ വരണം, ഞാൻ എപ്പം പോകണം, ഞാൻ എത്ര രോഗികളെ കാണണമെന്നില്ല. പക്ഷെ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് എത്ര രോഗികൾ വന്നാലും കാണണമെന്നില്ല ആഗ്രഹിക്കുക. പറയുന്ന പോലെ ഇനി ചോദിച്ചു ലോൺ അവൈലബിൾ ആണോ. ഒരുപാട് ലോൺസ് ആക്ച്വലി ബാങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്ലിനിക്കിന് 80% ഫണ്ടിങ് വരെ ഇന്ന്. അത് പക്ഷെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. അതൊരു നമുക്കൊരു സി എ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റിന്റെ ആസ് യൂഷ്വൽ നമ്മളൊരു കാർ വാങ്ങുമ്പോൾ കൊട്ടേഷൻ എടുക്കുന്ന പോലെ അതിനൊരു പ്രപ്പോസൽ ആക്കി ആ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ട് അത് മാത്രമാണ് ഒരു ലോണ് സാങ്ഷൻ ആവുക. അപ്പൊ ഒരു 80% ഫണ്ടിങ് വരെ ഇന്ന് അവൈലബിൾ ആണ്.
1: ആതുര ശുശ്രൂഷ രംഗത്ത് സേവന തൽപരരായിട്ടുള്ളവർക്കും ആരോഗ്യ മേഖലയിലെ കരിയർ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾക്കുമെല്ലാം ഒട്ടേറെ അവസരങ്ങളാണ് ഫിസിയോതെറാപ്പിയിലുള്ളത്. ഇത്രയും വിശദമായി ഫിസിയോതെറാപ്പിയെ കുറിച്ച് സംസാരിച്ചതിൽ വളരെ സന്തോഷം. ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ആകാശവാണിക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഒരു ബെസ്റ്റ് വിഷസ് നേരുന്നു.

ഫിസിയോതെറാപ്പി പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും. ഫിസിയോതെറാപ്പിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് മാരാരുമായി എ കെ രതീഷ് നടത്തിയ അഭിമുഖമാണ് റേഡിയോ ഗൈഡിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.

തൊഴിൽ വാർത്തകൾ. കൊച്ചിൻ പോർട്ടിൽ മറൈൻ എഞ്ചിനീയർ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. മറൈൻ എഞ്ചിനീയർ തസ്തികയ്ക്ക് 70,000 മുതൽ 200,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയ്ക്ക് 50,000 മുതൽ 160,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.cochinport.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ആഗസ്റ്റ്. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 389 ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PG ഡിപ്ലോമയാണ് യോഗ്യത. തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. മാനേജർ തസ്തികയ്ക്ക് 60,000 മുതൽ 180,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 32 വയസ്സ് കവിയരുത്. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയ്ക്ക് 40,000 മുതൽ 140,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 27 വയസ്സ് കവിയരുത്. ഇരു തസ്തികയ്ക്കും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വയസ്സിളവ് ലഭിക്കും. 1,000 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്സ് അതോറിറ്റിയിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് www.aai.aero എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 സെപ്റ്റംബർ ആണ്.

ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 3993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കുമാണ് അവസരം. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ് യോഗ്യത. 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. പുറമെ മറ്റ് അലവൻസുകളും ലഭിക്കും. 18 മുതൽ 33 വയസ്സുവരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വിമുക്തഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സിളവ് ലഭിക്കും. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കും വിമുക്തഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 04/2026 എന്ന നമ്പറിൽ വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് https://rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്

മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ്, കൺസൾട്ടന്റ് അക്കൗണ്ട്സ്, എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനിംഗ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനിംഗ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിൽ 90,000 രൂപയും കൺസൾട്ടന്റ് അക്കൗണ്ട്സ് തസ്തികയിൽ 100,000 രൂപയും എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനി തസ്തികയിൽ 60,000 രൂപയും ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനി തസ്തികയിൽ 32,000 രൂപയുമാണ് ശമ്പളം. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം എന്നിവയുൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് www.awel.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ആഗസ്റ്റ്. ബീഹാറിലെ നാളന്ദ സർവകലാശാലയിൽ വിവിധ വിഭാഗങ്ങളിലായി ലൈബ്രറിയൻ, ഡെപ്യൂട്ടി ലൈബ്രറിയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, സീനിയർ അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 500 രൂപയാണ് അപേക്ഷ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങളും അപേക്ഷിക്കുന്നതിനുള്ള ലിങ്കും https://nalandauniv.edu.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ആഗസ്റ്റ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള സാക്കിർ ഹുസൈൻ കോളേജിൽ ഇക്കണോമിക്സ്, ഹിന്ദി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഉറുദു തുടങ്ങിയ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.zhdce.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28 ആഗസ്റ്റ്.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം. ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പഴയ ഗാനം, ചിത്രം മുഖചിത്രം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

രാകേഷ് ബ്രഹ്മാനന്ദൻ, രേഷ്മ മേനോൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം അഭിയും ഞാനും. പി ജയകുമാറിന്റെ വരികൾക്ക് പ്രമോദ് നായരുടെ സംഗീതം.

ജയചന്ദ്രനും ചിത്രയും. ചിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, ബി എ ബി എഡ്. ഐ എസ് കൊണ്ടൂരിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 21-ാം നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക പരിസ്ഥിതി കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ സംവാദത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ അറിയിച്ചു. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9417111844317 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുന്നു. വിനോദസഞ്ചാര വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ മുന്നേറുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ നാളെ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ ശിവഗിരിയിലും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ

രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോ ഓണിന് അയച്ചു. ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. സീഷെൽസിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യ ഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പൂർണ്ണ പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. പണിമുടക്ക് അറിയാതെ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതുവഴിയെത്തി ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. അതിനിടെ കൊല്ലപ്പെട്ട ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തേവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ടി കെ ഡി മുഴുപ്പിലങ്ങാടിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ നടക്കും. നിര്യാണത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന് പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 31 രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാകുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ സെപ്റ്റംബർ 1, 2, 3 തീയതികളിലായി കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഡയറി പ്രൊമോട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC പാസായ 18-നും 45-നും ഇടയിൽ പ്രായമുള്ള പ്രാദേശിക വാസികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-427-0034. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0490-234-6027. കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. സോഷ്യൽ വർക്കിലോ സമാന വിഷയങ്ങളിലോ ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള 40 വയസ്സിൽ താഴെയുള്ളവർക്ക് സെപ്റ്റംബർ 3 മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാം. മാവേലിക്കര രാജാരവിവർമ്മ കോളേജിൽ BFA 1-ാം വർഷ ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 2 നടക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിസ്റ്റിൽ ഉള്ളവർ രാവിലെ 11 മണിക്കകം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0479-234-1199. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് PGDCA DCA കോഴ്സുകളിലേക്ക് ഫീസ് ഇളവോടെ അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30 അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 0460-220-54-74 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ജില്ലാതല ICDS സെൽ കാര്യാലയത്തിലെ

അഭിയാൻ 2.0 പദ്ധതിയിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷനിൽ ഡിഗ്രിയും പി ജി ഡിപ്ലോമയും അതോടൊപ്പം സൂപ്പർവൈസറി സ്കിൽസിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള 35 വയസ്സിൽ താഴെയുള്ള കാസർഗോഡ് ജില്ലക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ 3 സെപ്റ്റംബർ വൈകിട്ട് 5 മണിക്ക് മുൻപായി POWCDKST@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷ സമർപ്പിക്കണം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 14 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കല്ലുമ്മക്കായ കൃഷിക്ക് ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക കൂട്ടായ്മകൾ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജനറൽ വിഭാഗത്തിന് 40%, SC വിഭാഗത്തിന് 75%, ST വിഭാഗത്തിന് 100% സബ്സിഡി അനുവദിക്കും. അപേക്ഷകൾ അതാത് മത്സ്യഭവനുകളിൽ 10 സെപ്റ്റംബർ ലഭിച്ചിരിക്കണം. സേവന വാർത്തകൾ കഴിഞ്ഞു.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: subsidized rate of 35 rupees per kilogram through NCCF, NAFED and Kendriya Bhandar outlets as well as mobile vans across Delhi. On the eve of Raksha Bandhan, President Draupadi Murmu has extended greetings to people. The President said that the festival of Raksha Bandhan has been an integral part of country's culture and tradition since ancient times. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. on Sunday. On to sports. In men's cricket, second and final test between India and host Sri Lanka ended in a draw in Colombo. Sri Lanka reached 429 for 9 in their second innings, taking a lead of 216 runs on the fifth and final day before both captains agreed to call off the match. Despite the draw, the Shubman Gill-led side clinched the two-match series 1-0. Batting first in the second test, India had declared at 503 for 9 before bowling Sri Lanka out for 290 to secure a 213-run first innings lead. And now before we end the bulletin, the headlines once again. India steps up efforts to trace and rescue Indian nationals stranded in Nepal due to flash flood tragedy. 290 Indians among nearly 1,300 missing people. Death toll rises to 359. Heavy rain likely over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan from Saturday. Defence Minister Rajnath Singh lays foundation stone for T-Series tank overhauling project at Jabalpur in Madhya Pradesh, terms it another milestone in nation's journey towards self-reliance. Government begins targeted release of onions from buffer stock to ensure adequate availability and moderate seasonal price pressures in coming months. And in men's cricket, second test between India and host Sri Lanka ends in a draw. That is all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് കെ രേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ കൽപ്പന.
3: സത്യത്തിൽ നാലാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച ആളാണ് ശ്രീജയ. ഓരോ ക്ലാസ്സും എങ്ങനെയൊക്കെയോ കടന്നുപോകും. ഇപ്പോൾ ഡോക്ടറേറ്റ് നേടാൻ മാത്രമുള്ള യോഗ്യതയുണ്ട് എന്ന് സർവകലാശാല അറിയിച്ചപ്പോൾ അഭിമാനം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. പ്രൊഫസർ അതിവെട്ടത്ത് ഉദയൻമേനോൻ ആയിരിക്കും ഗൈഡ്. അത് പറയുമ്പോൾ ഹെഡിന്റെ മുഖത്ത് അസ്വസ്ഥതയും വിവശതയും ഉണ്ടായിരുന്നു. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് വീണപ്പൂവ് മൂളി നടക്കുമ്പോൾ ശ്രീജയ ആലോചിക്കുകയായിരുന്നു. അതിവെട്ടത്ത് ഒരു പക്ഷേ ക്രൂരനാകും, കഷ്ടപ്പെടുത്തുമായിരിക്കും, പിടുപണി ചെയ്യിക്കുമായിരിക്കും, അപമാനിക്കുമായിരിക്കും. അതൊന്നും പുതിയ കാര്യമല്ല. നാളിതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്തവരാണ് കൂടുതലും. അതിവെട്ടം മാത്രം വ്യത്യസ്തനാകേണ്ട കാര്യമില്ല. ഈ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നടുവിലെ കസേരയിൽ കാണുന്നയാൾ, അറിവുള്ള മനുഷ്യർ, അവർ എങ്ങനെയുമാകട്ടെ അവർക്കൊപ്പം സഞ്ചരിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? ശ്രീജയ സ്വയം ചോദിച്ചു. പിറ്റേന്ന് 11 മണിയോടെ അതിവെട്ടത്തിന്റെ പടിഞ്ഞാട്ടുമുറിയിലെ വീട്ടിലെത്തണം, ബാക്കി അവിടെ വച്ചു സംസാരിക്കാം. ഇന്നിനി സമയമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ടുപോയി. നാളത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ വിഷയം പഠിക്കണം. ഒരു ദിവസം കൂടി കിട്ടിയത് നന്നായി. കുറേ നാളായി ഒന്നും സംഭവിക്കാതെ പോകുന്ന ജീവിതത്തിൽ നിന്ന് ഒരു ചെറു ചലനം തന്നെ വലിയ ആനന്ദമാണ്. ജീവൻ നിലനിർത്തുന്നത് തന്നെ പ്രയാസകരമായിരുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. പൊതുവെ ദരിദ്ര കുടുംബങ്ങളിലെ കഥകൾക്കെല്ലാം വലിയ സാമ്യമുണ്ട്. മദ്യപാനം കൊണ്ട് വെളിവ് നഷ്ടപ്പെട്ട അച്ഛൻ, സ്വന്തം വീടുപേക്ഷിച്ച് അച്ഛനൊപ്പം ഇറങ്ങിവന്ന അമ്മ, അതുകൊണ്ട് ആരുടെയും സഹായമില്ലാത്ത ജീവിതം. അതിലൊരു ട്വിസ്റ്റ് വന്നത് അച്ഛൻ വെട്ടാൻ പോയ മരത്തിൽ നിന്ന് ഒന്ന് വീണപ്പോഴാണ്. ശ്രീജയ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ വീഴ്ച. പിന്നെ നെടുനീളത്തിൽ അച്ഛനങ്ങനെ പരന്നുകിടന്നു. ഇനി അച്ഛൻ കുടിച്ചുവന്ന് ബഹളമുണ്ടാക്കില്ലല്ലോ എന്ന് നാലാം ക്ലാസ്സുകാരി പോലും സമാധാനിച്ചു. കുടിയന്മാരെപ്പോലെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേറെയില്ല. കാണാൻ വരുമ്പോഴൊക്കെ ലഹരിയും ചുമന്നു വന്നു. അച്ഛന് കാണിക്ക വയ്ക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദം ഒന്ന് വേറെയാണ്. തളർന്നു കിടക്കുന്ന അച്ഛൻ നടക്കുന്ന അച്ഛനേക്കാൾ മാരക വിപത്തായി. ഒരു ദിവസം അമ്മ വായിൽ വെച്ചുകൊടുത്ത ചോറുരുള നല്ല എരിവുള്ള മീൻകറി സഹിതം തൊണ്ടയിലെ ഒരു കവിൾ കഫം സഹിതം അമ്മയുടെ മുഖത്തേക്ക് തുപ്പി. എന്നും അതൊക്കെ പതിവാണെങ്കിലും അന്നത് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. കണ്ണ് നീറിപ്പുകഞ്ഞ് അമ്മ പുറത്തേക്ക് ഓടുന്നതും കണ്ണും മുഖവും പലതവണ കഴുകുന്നതും ഓർമ്മയുണ്ട്. നനഞ്ഞ വേഷം മാറ്റി ഒരു

മാവത്തി ദുഃഖം അഭിനയിക്കാനും ദൈന്യത വരുത്താനും ശ്രമിക്കണമെന്ന് ആരോ പറഞ്ഞു. അതുപ്രകാരം ചെയ്തു. പത്രത്തിലെ പടം കണ്ട് സ്കൂളിലെല്ലാവരും വിരൽ ചൂണ്ടുന്നതും അടക്കം പറയുന്നതും കേട്ടപ്പോൾ ജീവിതത്തിന് അല്പം പ്രാധാന്യം കൈവന്നതായി തോന്നി. അച്ഛനെ ഏതോ സംഘടനക്കാർ വന്ന് അവരുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അമ്മയുടെ ബന്ധത്തിലെ ഒരു വല്യമ്മ വന്ന് വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഭക്ഷണമുണ്ടാക്കി തരികയും മുടിചീകി പേൻ കളയുകയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയും ചെയ്തു. പക്ഷെ വല്യമ്മ ഒരക്ഷരം മിണ്ടില്ല. എന്തെങ്കിലുമൊക്കെ വായിക്കും. പിന്നെ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ദൂരേക്ക് നോക്കിക്കൊണ്ടങ്ങനെ സദാസമയവും മിണ്ടാവല്യമ്മ ഇരിക്കും. വെള്ളമുണ്ടും ബ്ലൗസുമാണ് വേഷം. ശബ്ദമില്ലെങ്കിലും ജീവിതത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് ശ്രീജയ്ക്ക് തോന്നിത്തുടങ്ങി. എവിടെയെങ്കിലും എന്തെങ്കിലും മത്സരമുണ്ടെങ്കിൽ കാലത്ത് തന്നെ വല്യമ്മ ശ്രീജയെ ഒരുക്കിക്കൊണ്ടുപോകും. എനിക്ക് വരയ്ക്കാനറിയില്ല മിണ്ടാവല്യമ്മേ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഒരു തെങ്ങ്, പുഴ, വള്ളം, സൂര്യൻ, കുടിൽ, നോക്കുകുത്തി പോലുള്ള മനുഷ്യർ, ചിത്രം വരയ്ക്കാൻ അറിയാത്തവരൊക്കെ വരയ്ക്കുന്ന സ്ഥിരം രൂപങ്ങൾ വരച്ചു മടുത്തു. പക്ഷേ വരില്ലെന്ന് പറഞ്ഞാൽ കാര്യമില്ല, നുള്ളുതരും. എങ്കിലും ജീവിതത്തിന് വലിയ സമാധാനമായിരുന്നു. ഒരു ദിവസം കാലത്ത് ഉമ്മറത്തിണ്ണയിൽ അമ്മ ഇരിക്കുന്നു. അയയിൽ ഉണങ്ങാനിട്ടിരുന്ന ശ്രീജയുടെ ഉടുപ്പെടുത്ത് മടക്കുന്നു. ആറേഴു മാസം ഒരു തുണി ഉണങ്ങാനെടുക്കുന്ന നേരം പോലുമില്ലെന്ന ഭാവത്തോടെ മിണ്ടാവല്യമ്മയും ശ്രീജയെയും പേടിച്ചു വാതിൽ തുറന്നു. തുളസി എന്നും ഒരു ഉപകാരിയ എന്ന് അമ്മ ആത്മഗതം പോലെ പറഞ്ഞു. വല്യമ്മ അത് കേട്ടതായി ഭാവിച്ചില്ല. അമ്മ അകത്തു കയറി കടുങ്കാപ്പി തിളപ്പിച്ചു, മൂന്ന് ഗ്ലാസിൽ പകർന്നു. വീടിന് പിന്നിലെ തോട്ടിൽ പോയി കുളിച്ചു വന്നു. വല്യമ്മ അരിയിട്ടു. അമ്മ കൂമ്പ് പറിച്ചുകൊണ്ടുവന്ന് തോരനുണ്ടാക്കി. ഊണുകഴിഞ്ഞ് വല്യമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയതോർമ്മയുണ്ട്. ഉണർന്നെണീക്കുമ്പോൾ ആളില്ല. അമ്മ അരി വറുത്തു പൊടിച്ച് കശുവണ്ടി ചുട്ടു തല്ലി പൊട്ടിച്ച് അതും ശർക്കരയും ചേർത്ത് ഉണ്ട ഉരുട്ടി തന്നു. എവിടെ, എന്ത്, എങ്ങനെ, ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഓരോ ഉണ്ട വായിൽ വച്ചു തന്ന് ഇല്ലാതാക്കി. നാളിതുവരെ ആ ചോദ്യങ്ങൾ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ടുപോയ ആംബുലൻസ് വീടിന് മുൻവശത്ത് വീണ്ടും വന്നു. അമ്മ അരിവാളെടുത്ത് ഉമ്മറത്തേക്ക് വന്നു. ഇയാളെ ഇവിടെ ഇറക്കിയാൽ വെട്ടിക്കൊല്ലും ഞാൻ എന്ന് അലറി. നിങ്ങൾ ഭാര്യയില്ലേ, നോക്കേണ്ടതല്ലേ എന്ന് അതിനകത്തിരുന്ന് ആരോ ന്യായം പറഞ്ഞു. ഭാര്യ? അമ്മ ഉറഞ്ഞു തുള്ളി. ആരെങ്കിലും ഒന്ന് ഉറച്ചു നോക്കിയാൽ പേടിച്ചു വിറയ്ക്കുന്ന അമ്മ ആറേഴു മാസം കൊണ്ട് ഇങ്ങനെ മാറിയതെങ്ങനെ എന്നായിരുന്നു ശ്രീജയയുടെ അത്ഭുതം. ഒരു കിളിയുടെ പോലെ നേർത്ത ഒച്ച സിംഹത്തിന്റേതുപോലെ ഗർജനമായി. ആ കുട്ടിക്ക് അതിന്റെ അച്ഛനെ വേണമെങ്കിലോ? ഇത്തവണ അമ്മ പ്രതിരോധത്തിലായി. ചുറ്റിനും നാട്ടുകാരുണ്ട്. അമ്മ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അച്ഛൻ ആംബുലൻസിൽ നിന്നും പ്രതീക്ഷയോടെ പതുക്കെ തലയുയർത്തി. അച്ഛന്റെ പകുതി ജീവൻ ഉയർന്നെന്ന് മനസ്സിലായി. അരയ്ക്ക് കീഴെ മാത്രമാണിപ്പോൾ തളർച്ച. എനിക്ക് അച്ഛനെ വേണ്ട. ശ്രീജയ ആൾക്കൂട്ടത്തെ നോക്കി പിന്നെ തലതാഴ്ത്തി. കുട്ടികളുടെ സഹജമായ ഭീതിയോടെയും ലജ്ജയോടെയും അത്രയും പറഞ്ഞൊപ്പിച്ചു. വല്യമ്മയെ മതി എന്ന് പറഞ്ഞതും ആരും കേട്ടില്ല. ആംബുലൻസ് വന്ന വഴിയെ മടങ്ങി. കുട്ടികളുടെ വാക്കിന് ഇത്രയും വിലയുണ്ടോ എന്ന അത്ഭുതവും സന്തോഷവും കൊണ്ട് ശ്രീജയ വീർപ്പുമുട്ടി. അതിവെട്ടത്ത് ഉദയൻമേനോന്റെ വീട്ടുമുറ്റത്തെ നിറയെ പൂത്തു നിൽക്കുന്ന കല്യാണിമുല്ലയുടെ സുഗന്ധം നുകർന്നങ്ങനെ നിൽക്കുന്നിടം വരെ ഇത്രയുമൊക്കെ ഓർത്താൽ മതി. മുന്നോട്ടു പോയാൽ കൂടുതൽ സങ്കടങ്ങളെയുള്ളൂ, നിരാശയേയുള്ളൂ. അങ്ങനെയൊരു കുട്ടിക്ക് ഇത്ര വരെ എത്താൻ കഴിഞ്ഞില്ലേ? ശ്രമിച്ചാൽ നാലഞ്ചു വർഷത്തിനുള്ളിൽ പേരിനു മുൻപിൽ അല്പം കനപ്പെട്ട ഒരു വാക്കുകൂടി ജ്വലിച്ചു നിൽക്കുമെന്നോർത്തപ്പോൾ കയ്യിലെ രോമങ്ങൾ ഉണർന്നെണീറ്റു. രാമുല്ല ഇത്ര ഇഷ്ടമാണോ? കുറെ നേരമായല്ലോ അതിനു ചുവട്ടിൽ നിൽക്കുന്നു, അതിവെട്ടത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിവെട്ടത്തിന് ഇന്നലത്തെ ഗൗരവമില്ല, ശ്രീജയ്ക്ക് സമാധാനമായി. പുറത്താരെയും കണ്ടില്ല, അപ്പോൾ അതിന്റെ മണം പിടിച്ചങ്ങ് നിന്നുപോയി. ഞങ്ങളതിന് കല്യാണിമുല്ല എന്നാണ് പറയുക. ഓരോന്നിനും ഓരോരുത്തർ കാണുന്ന കണ്ണിലല്ലേ സൗന്ദര്യം. കാമിനിമുല്ല എന്നും ഒരു പേരുണ്ട്. ശ്രീജയ നൽകിയ കടലാസിലൂടെ അതിവെട്ടത്ത് വീണ്ടും വീണ്ടും കണ്ണോടിച്ചു. അനുകൽപ്പന സിനിമകളിലെ സ്ത്രീ പ്രതിനിധാനം. വിഷയം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? സാഹിത്യത്തിലെ സ്ത്രീ സിനിമയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, വിഷയത്തിന് കനം പോരാ. ആളെ കാണുന്നതുപോലെ തന്നെ വിഷയവും ചെറുത്. ശ്രീജയ ഒരു നിമിഷം ചൂളി. നാലടി പത്തിഞ്ച് പൊക്കത്തിൽ ഒതുക്കി നിർത്തിയിരുന്ന ആത്മവിശ്വാസം തകർന്നടിഞ്ഞു. ശ്രീജയ പ്രേമിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം. രണ്ടാമത്തെ കാമുകനായിരുന്നു ഉയരക്കുറവിനെക്കുറിച്ച് ആദ്യമായി പരാതിപ്പെട്ടത്. ആദ്യത്തെ കാമുകന് ശ്രീജയ പൊക്കം വയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു.
പത്താം ക്ലാസ്സിൽ കണക്ക്

പിടിപ്പിച്ചു കൊടുത്തതിനുള്ള പ്രതിഫലമായിരുന്നു ആദ്യ പ്രേമം. എല്ലാ ഓട്ടമത്സരങ്ങളിലും പങ്കെടുക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാകും അവൻ. സമ്മാനം കിട്ടില്ലെന്ന് ഉറപ്പിച്ച് ഓടാൻ കാണിക്കുന്ന മിടുക്കാണ് അവൻ ഇഷ്ടമായത് എന്ന് പറയാറുണ്ട്. ഈ ഉയരക്കുറവിനെ ആത്മവിശ്വാസം കൊണ്ട് നേരിടാനാണ് നീ അന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുക എന്ന അപഗ്രഥനം നടത്തിയത് നാലാമത്തെ കാമുകനാണ് സൈക്കോളജിസ്റ്റ്. ശ്രീജയ ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം, കുറേ പ്രേമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശ്രീജയ ഒന്ന് നിവർന്നു, അതിവെട്ടത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഘനഗംഭീര മീശ വളഞ്ഞും പുളഞ്ഞും എഴുന്നു നിന്നു. ആനയുടേതുപോലെ ശരീരത്തിനു ചേരാത്ത ചെറിയ കണ്ണുകൾ, വീശി നിൽക്കുന്ന ചെവി, കറുപ്പിന്റെ പ്രച്ഛന്ന വേഷം കെട്ടി നിൽക്കുന്ന തലമുടിയിഴകൾ, മീശയിലും ചെവിയോട് ചേർന്നും നരച്ച മുടികൾ കിന്നാരം പറയുന്നുണ്ട്. അതിവട്ടം കഴിഞ്ഞ ജന്മം ഒരു ആനയായിരുന്നു എന്ന് ഉറപ്പ്. സാർ, ഞാൻ വിഷയം പരിഷ്കരിച്ചു കൊണ്ടുവരാം. നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ മതി, അതുപ്രകാരം ചെയ്യാം. വിഷയാസക്തയാകാതെ ശ്രീജയ, വിഷയാവതരണത്തിന് താൻ ഡയസിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. താൻ എന്റെ കൂടെ ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു. നടന്നു. ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആത്മാർത്ഥമായി ഗവേഷണം നടത്തണമെന്നുണ്ട് സാർ. ഇതുവരെയുള്ള എന്റെ ജീവിതം ഒരു യുദ്ധമായിരുന്നു. ഞാൻ ജയിച്ചു എന്ന് തോന്നാൻ നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് മനസ്സിൽ. അതിനെന്താ, ആകാമല്ലോ. എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. വിഷയം ഞാൻ തീരുമാനിക്കും, എഴുതിത്തരും. പോരെ, അത് വിട്, മടുക്കുന്നു. മറ്റെന്തെങ്കിലും പറ. നീ ഇപ്പോൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്നോട് കള്ളം പറയേണ്ട. സാറിനോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അതെന്തേ വേണ്ടെന്ന് വച്ചത്? പണമോ ജീവിതസാധ്യതകളോ ഇല്ലാത്ത ഒരാളെ പ്രേമിച്ചു മടുത്തിട്ടാകും അവരൊക്കെ വിട്ടുപോയത്. രക്ഷപ്പെടാൻ ഒരു വഴി അന്വേഷിച്ചാണ് സാർ ഞാൻ ഇവിടെ വരെ എത്തിയത്. സഹായിക്കണം. പിന്നെ സഹായിക്കാനല്ലേ ഞാൻ ഇവിടെയുള്ളത്. വിഷയം നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്തിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആവിഷ്കാരം അനുകൽപ്പന സിനിമയിലും സാഹിത്യത്തിലും എന്നായാലോ. എന്റെ കൂടെ 12 പേര് ഗവേഷണം ചെയ്തു ബിരുദം നേടി. അവരൊക്കെ നല്ല നിലയിലായി. നിനക്കും രക്ഷപ്പെടണ്ടേ? ഈ 12 പേരും പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചൊരു നദി പോലെ ഒഴുകി. ഒടുവിൽ ലക്ഷ്യം കണ്ടു. ഗവേഷണത്തിന്റെ ഭാരം ഞാനും അവരും അറിഞ്ഞില്ല. സത്യം പറയട്ടെ, ഉയരമുള്ള പുരുഷന് ചേരുക ഇതുപോലെ കൊച്ചു പെണ്ണുങ്ങളാകും. അതിവെട്ടത്ത് കസാരയുടെ പുറകിൽ വന്ന് ശ്രീജയുടെ രണ്ട് തോളുകളിലും മുറുക്കിപ്പിടിച്ചു. അതിവെട്ടത്തിന്റെ പൊക്ക കൂടുതൽ അപ്പോഴാണ് ശ്രീജയ ശ്രദ്ധിച്ചത്. ശ്രീജയ പിടഞ്ഞെണീറ്റു. നീ അവിടെ ഇരിക്കേ, അതിവെട്ടത്ത് ആജ്ഞാപിച്ചു. ശ്രീജയ കസേരയിൽ ഇരുന്നു. അതിവെട്ടത്ത് നളചരിതത്തിലെ കാട്ടാളവേഷം പാടി അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ, ഇങ്ങനേകം മനോരാജ്യം. അയാൾ കഥകളി പഠിച്ചിട്ടുണ്ട്. നന്നായി പാടി അഭിനയിക്കുന്നു. മുഖത്ത് ഭാവങ്ങൾ, സുന്ദരം. പിന്നെ അഭിനയം നിർത്തി സീറ്റിലിരുന്നു. ദമയന്തിക്ക് കാട്ടാളനെ കത്തിക്കാനുള്ള ടെക്നിക് അറിയാമായിരുന്നു. ഇയാളെ കത്തിച്ചാൽ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. നാലഞ്ച് ചെറുക്കന്മാരുടെ കൂടെ വിയസിയ നീ ഇങ്ങനെ പഴഞ്ചനാകേണ്ട. എന്നെ കഷ്ടപ്പെടുത്തരുത്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പല ജോലിയും നോക്കി. ഇത്രയും പഠിച്ചിട്ട് വീട്ടുജോലിക്ക് പോകാൻ വയ്യ. അവസാനം കിട്ടിയൊരു അവസരമാണ്. അമ്മ കൂലിവേല ചെയ്താണ് ഇതുവരെ എത്തിച്ചത്. അവർക്ക് വയ്യാതായി. RCCയിൽ ചികിത്സയിലാണ്. ഇതുതന്നെയായിരുന്നു ആദ്യമൊക്കെ ഇവിടെ വരാറുള്ള പെൺകുട്ടികൾ പറയാറ്. പിന്നെ അവര് ആസ്വദിച്ച് കൂടെ കൂടും. ആ പെൺകുട്ടികൾ ഓർത്തും ശ്രീജയ വേദനിക്കാൻ തുടങ്ങി. അവരുടെ വെറുപ്പ്, ധർമ്മസങ്കടം, ഒച്ചയില്ലാത്ത നിലവിളി. ചുറ്റിനുമുള്ള പുസ്തകങ്ങളിലും മുറി നിറഞ്ഞു നിൽക്കുന്ന ബഹുമതികളിലും ട്രോഫികളിലുമൊക്കെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നുണ്ടാകും. സാറെന്നെ ഒരു സഹോദരിയായി കാണണം. ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ പെൺകുട്ടികൾ പറയേണ്ട ഡയലോഗ് അതാണെന്നോർത്ത് നാക്ക് ചതിച്ചു. ഭയം കൊണ്ട് ആ പഴഞ്ചൻ വാക്കുകൾ തന്നെ പറഞ്ഞു. കയ്യും ചതിച്ചു. അത് കൂപ്പി നിന്നു. ഹഹഹഹ. പഴയ രാജാപാർട്ട് നാടകത്തിലെ നായകനെ പോലെ അതിവട്ടത്ത് അട്ടഹസിച്ചു ചിരിച്ചു. തമാശ പറയാതെ പെണ്ണെ, എനിക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. അത് മതി, കൂടുതൽ വേണ്ട. അതുകളെ തന്നെ ഇറക്കിവിടാൻ പെട്ട പാട് എനിക്കേ അറിയൂ. അതിവെട്ടത്ത് കസാരയ്ക്ക് പുറകിലൂടെ വന്ന് അവളുടെ കഴുത്ത് അയാളുടെ നെഞ്ചിനോട് ചേർത്ത് വച്ച് മുറുക്കി പിടിച്ചു. തല ഉടലിൽ നിന്ന് വേർപെട്ടതുപോലെ തോന്നി അവൾക്ക്. മൂന്നാം നിലയിലാണ് അതിവെട്ടത്തിന്റെ ഓഫീസ് റൂം. ഇവിടെ നിന്ന് ഇറങ്ങിയോടൽ അത്ര എളുപ്പമല്ല. അതിവെട്ടത്തെ വെട്ടിച്ചോടിയാൽ അയാൾ ഒരു ഈച്ചയെ കയ്യിൽ ഒതുക്കും പോലെ നിസാരമായി വീഴ്ത്തും. അതിവെട്ടം ഒന്നുകൂടി കുനിഞ്ഞ് ഒരു ഉറപ്പു വരുത്താനെന്ന പോലെ മുഖമടുപ്പിച്ച് ചോദിച്ചു, അപ്പോൾ നമ്മൾ തുടരുകയല്ലേ? എന്ന് അവൾ മൂളിയത് ശ്വാസം മുട്ടൽ കൊണ്ടാണ്. സ്കൂളിലെ ഒരു ഓട്ടമത്സരം. ഏറ്റവും ഒടുവിലായി ഓടുന്ന അവളെ നോക്കി ഗാലറിയിലിരുന്ന് കൂവുന്ന കുട്ടികൾ. എന്നിട്ടും അവൾ ഓട്ടം തുടർന്നു. ഏറ്റവും അവസാനമായി ഓടിയെത്തി. ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവളാണ് ജേതാവ്.
മുൻപേ കുതിച്ച മറ്റ് 9

0: പേർക്കും ട്രാക്ക് തെറ്റി. ഉയരക്കുറവിനെ കാര്യശേഷിക്കുറവിനെ കൂവിത്തോൽപ്പിച്ചവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി. ഗാലറിയിലിരുന്നവർ പതുക്കെ കൈയടിക്കാൻ തുടങ്ങി. വല്യമ്മ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയിരുന്നത് വിജയിക്കാനല്ല, വഴി തെളിയാനാണ്. അതിവെട്ടത്തിന്റെ കൈകളിൽ മുറുക്കിപ്പിടിച്ച് ചിന്തിക്കാനുള്ള സാവകാശം പോലും നൽകാതെ അയാളെ വലിച്ചുകൊണ്ട് ധൃതിയിൽ പടിക്കെട്ടിറങ്ങുമ്പോൾ അയാൾ ശ്വാസം പോലും എടുക്കാനാകാതെ അമ്പരന്നു. ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ മറുപക്ഷം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യർ തിരിച്ചറിയാൻ 3 മിനിറ്റിന്റെ സാവകാശം ഉണ്ടാകും എന്ന് പറഞ്ഞത് സൈക്കോളജിസ്റ്റായ കാമുകനോ മജീഷ്യനായ കാമുകനോ? രാമുല്ലയുടെ ചുവട്ടിൽ വന്ന് അവളും അയാളും നിന്ന് കിതച്ചു. സാർ, എനിക്കിതിന്റെ ഒരു തൈ തരാമോ? അതിവെട്ടത്ത് കുനിഞ്ഞിരുന്ന് രാമുല്ലയുടെ തൈ പറിക്കാൻ തുടങ്ങി. ഇതിന് തലമറിച്ചി എന്നൊരു പേരുണ്ട്. എന്തെന്തു വിചിത്രമായ പേരുകളാണല്ലേ സാർ, ശ്രീജയ അതിശയിച്ചു.
1: ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത് കെ രേഖ എഴുതി അവതരിപ്പിച്ച കഥ കൽപ്പന. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഇന്ന് കഥകളി പദങ്ങളിൽ വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പദ കച്ചേരിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി കേദാരഗൗളരാഗത്തിലുള്ള വന്ദന ശ്ലോകം.

അടുത്തതായി നളചരിതം ഒന്നാം ദിവസത്തിലെ കണ്ടേം നികടേ എന്ന് തുടങ്ങുന്ന പദം, നളനോടുള്ള തന്റെ പ്രണയം, ഹംസത്തോട് ദമയന്തി പറയുന്ന മനോഹരമായ പദം കണ്ടേൻ നികടേ, രാഗം കമാസ്.

ഉത്തരാസ്വയംവരം കഥയിലെ വളരെ പ്രശസ്തമായ പദം വീരവിരാട കുമാരവിഭോ, രാഗം ഹുസൈനി, താളം പഞ്ചാരി.

അടുത്തതായി കിർമീരവധമാട്ടക്കഥയിലെ മാധവ ജയ ശൗരെ എന്ന് തുടങ്ങുന്ന സുദർശന സ്തുതി. രാഗം ശുദ്ധ ഇന്ദോളം, താളം മുറിയടന്താം.

അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ? കാട്ടാളൻ ദമയന്തിയോട് പറയുന്ന സന്ദർഭം. രാഗം ആഭേരി, താളം ചമ്പട. കഥ നളചരിതം, രണ്ടാം ദിവസം.

അടുത്തതായി കർണശപഥം കഥയിലെ കാതരവിലോചനെ എന്ന് തുടങ്ങുന്ന പദം. രാഗം ധന്യാസി, ദുര്യോധനനും ഭാനുമതിയുമായുള്ള രംഗം.

അടുത്തതായി കുചേലവൃത്ത മാട്ടക്കഥയിലെ പ്രശസ്തമായ പദം അജിതാഹരേ ജയ മാധവ എന്ന് തുടങ്ങുന്നു ശ്രീരാഗം താളം ചമ്പട.

അടുത്തത് ദുര്യോധന വധമാട്ടക്കഥയിലെ ജ്ഞാതിവത്സല എന്ന് തുടങ്ങുന്ന പദം. രാഗം ചെഞ്ചുരുട്ടി, താളം ചമ്പട. ദുര്യോധനനോട് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി ദൂത് പറയുന്നതാണ് സന്ദർഭം.

0: கொடுக்கணும் அவருக்கு கொடுக்கணும்.
1: അവസാനമായി മധ്യമാവധി രാഗത്തിൽ വന്ദന ശ്ലോകം.

ഇതുവരെ കേട്ടത് കഥകളി പദകച്ചേരി. പാടിയത് കലാമണ്ഡലം വിനോദ്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ.

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഉഴുതുമറിച്ചൊരു പാടത്ത് എന്നാരംഭിക്കുന്നു. ആകാശവാണി ഗായക സംഘം പാടിയത്. രചന PS നമ്പിശൻ, സംഗീതം K രാഘവൻ.

ഓർമ്മകളെ ഓർമ്മകളെ, ഓമനിക്കും എൻ കനവുകളെ. അശോക് കുമാർ പാടിയത്. രചന മൃദുല ബാലചന്ദ്രൻ. സംഗീതം

ഒരു ഗാനം കൂടി. അറിയുമ്പോൾ തീരുന്ന അനുഭവ കഥയുടെ സരിത ആർ സി നായർ പാടിയത്. സംഗീതം നൽകിയത് മുരളി സിതാരാമൻ.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി. സുശീല പാടിയ ഗാനം, ചിത്രം ഒരു പെണ്ണിൻ്റെ കഥ, വയലാറിൻ്റെ വരികൾ, ജി. ദേവരാജൻ്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.